ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:21. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201, ഇടവം 24. 2026 ജൂൺ 7 ഞായറാഴ്ച 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസി ജോർജ്.
1: നമ്മൾ ഏറ്റവും അധികം കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള വാക്കുകളിൽ ഒന്നാണ് താങ്ക് യു അഥവാ നന്ദി എന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ONV ഇങ്ങനെ പാടി, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അക്ഷരങ്ങൾക്കപ്പുറം അത് ഒരു വികാരമാണ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ വെറും കൈയോടെയാണ് വന്നത്. അപ്പോൾ പിന്നെ ഈ ജീവിതവും ജീവനും തന്ന സൃഷ്ടാവിനെ ദിനവും നന്ദിയോടെ ഓർക്കേണ്ടതല്ലേ? നമ്മുടെ മാതാപിതാക്കൾ, ജനിച്ചു വീണ നിമിഷം മുതൽ സംരക്ഷണവും സ്നേഹവും കരുതലും തരുന്നവർ, നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി മക്കളുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് പൊതിയുന്നവർ, നന്ദിയുടെ നടുമുറ്റത്ത് അവർക്കു വേണ്ടി കെടാവിളക്കുകൾ തെളിക്കേണ്ടവരല്ലേ മക്കൾ? മാതാപിതാക്കൾക്കെതിരെ മക്കൾ നടത്തുന്ന അതിക്രമങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. എങ്ങനെയാണ് നമുക്ക് അതിനെ സാധൂകരിക്കാൻ സാധിക്കുന്നത്? സഹോദര ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഇരട്ടി മധുരമാണ്. പരസ്പരം കാവൽ നിൽക്കേണ്ടവർ. നിസ്സാര കാര്യങ്ങൾക്ക് എത്ര ക്രൂരമായാണ് പലപ്പോഴും സഹോദര ബന്ധങ്ങൾക്ക് മുറിവേൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാതെ ചോദിക്കാതെ നമുക്ക് ലഭിച്ച സഹോദരങ്ങളെ നന്ദിയുടെ വാടാമലരുകൾ കൊണ്ട് ദിനവും അലങ്കരിക്കാൻ കഴിഞ്ഞാൽ അതെത്ര മനോഹരമാണ്. കൂരിരുട്ടിൽ നറുനിലാവു പോലെയാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ഒരു നല്ല സുഹൃത്തിന് പകരം വയ്ക്കാൻ ഒരുപക്ഷെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല എന്നു വരും. ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ അധ്യായങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ ഒരുപിടി നല്ല സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ സഹപാഠികളാവാം, അയൽവാസികളാവാം, കൂടെ ജോലി ചെയ്തവരാകാം, യാത്രക്കിടയിൽ കണ്ടുമുട്ടിയവരാകാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഊടും പാവും നൽകിയ എത്രയോ പേർ മറവിയുടെ കാണാക്കയങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അവരെയൊക്കെ ഓർത്തെടുത്ത് നന്ദിയുടെ വർണ്ണക്കടലാസുകൊണ്ട് പൊതിയാൻ ആരംഭിച്ചു തുടങ്ങിയാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസവും എത്രയെത്ര അപകടങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. എത്ര ആൾക്കാരാണ് രോഗക്കിടക്കിയിൽ വേദനിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നത്. എത്രയോ മനുഷ്യരാണ് പട്ടിണിയുടെ ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന ആരോഗ്യത്തിന്, സമ്പത്തിന്, ജീവിത സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവർ ആകേണ്ടതല്ലേ? ഓരോ പ്രഭാതവും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ശ്രമിച്ചാൽ കൃതജ്ഞതയുടെ ഒരന്തരീക്ഷം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്ത പലരും നന്ദിയുടെ മാനസികാവസ്ഥ സൂക്ഷിച്ചവരായിരുന്നു എന്ന് ജീവചരിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. കൃതജ്ഞത ബന്ധങ്ങളെ സുദൃഢമാക്കും. ചെറിയ ചെറിയ പിടക്കങ്ങൾ അതിൽ അലിഞ്ഞുപോകും. സ്നേഹത്തിൻ്റെ തിരുനാളങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയും. ജീവിതം സമൃദ്ധമായ സന്തോഷം കൊണ്ട് പൂത്തുലയാൻ നന്ദിയുടെ നറുപുഷ്പങ്ങൾ മനസ്സിനുള്ളിൽ എപ്പോഴും കരുതി വയ്ക്കാം. നന്ദി മറ്റുള്ളവരോട് കാണിക്കുന്ന ഉദാരതയാണെന്ന് കരുതുന്നവരുണ്ട്. അതങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ നാം പണിതെടുക്കുന്ന സ്നേഹത്തിൻ്റെ വീടാണത്. പിന്നെ മെല്ലെ ഉറങ്ങാം ശാന്തമായി. നന്ദിയോടെ ലോകത്തെ നോക്കുന്നവരെ നമുക്ക് വേഗം തിരിച്ചറിയാം. അവർ വിടർന്നു നിൽക്കുന്ന പൂക്കളെ തഴുകുന്ന ഇളം കാറ്റുപോലെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആൻസി ജോർജ്.

എഫ്എം പ്രധാന വാർത്തകൾ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവം പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഷിബു ബേബിജോൺ. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു.

തലക്കുളത്തൂർ സ്വദേശിയായ 4 വയസ്സുകാരിയാണ് മരിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക്. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-0 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത, അലാപനം ഡോക്ടർ സി വി ജിഷ മേരി. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ സമർപ്പിക്കുന്നു ചുറ്റുവട്ടം. 6:55 പരിസെൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസെൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 ഇന്നത്തെ ഗാനം. ഈ പരിപാടി സമർപ്പിക്കുന്നത് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഒപ്പം ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:00 ഓപ്പൺ ഫോറത്തിൽ വഴികൾ യാത്രികർ. 7:15 കെയർ സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ജി എം സി ഓർത്തോട്രിസ്റ്റ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.

7:50 ഇളയ നില. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്, ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ അവതരിപ്പിക്കുന്ന ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാഹർ പാദരക്ഷകൾ, റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:02 ന്യൂ ഹിറ്റ്സ്. 9:30 കിഞ്ചന വർത്തമാനം, തുടർന്ന് മെയിൽ ബോക്സ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട കോഴിക്കോട്. അരിക്കുളം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ് ദിൽസേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷ മേരി.

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാതവന്ദനം.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈ എഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്.
5: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ സായുജ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി പി സുശീലയും സംഘവും പാടിയത്. യൂസഫ് ലിക്കേശ്ശേരിയുടെ രചന കെ ജെ ജോയുടെ ഇണം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, സ്മൃതി മധുരമാണ് 103.6 റിയൽ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എസ് ജാനകി പാടിയത്, ചിത്രം ലക്ഷപ്രഭു.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ, ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം, രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കായംകുളം കൊച്ചുണ്ണി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം നൽകിയത് ബി എ ചിദംബരനാഥ്.

0: ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
7: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെക്ഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ June 8 തിങ്കളാഴ്ച വൈകിട്ട് 4 പരിപാടി. 4 ഗേറ്റിന് സമീപം ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ. സരോവരം ബയോപാർക്കിൽ രാവിലെ 8 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നടത്തും. അക്കാദമി ആർട്ട് ഗാലറിയിൽ ദർശനം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ചിത്ര പ്രദർശനം രാവിലെ 10. ആഴ്ചവട്ടം സമൂഹമന്ദിരത്തിൽ സി ചിരുകണ്ഠൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ പുസ്തക കുട വിതരണം രാവിലെ 10:30. മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വൈകിട്ട് 3:30 ബാലവിവേകം ക്ലാസ്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ കാലിക്കറ്റ് ലോ കോളേജിൽ 55 വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചവരുടെ സംഗമവും റിട്ടയർഡ് ജസ്റ്റിസ് ആർ ബസന്തിന് ആദരവും രാവിലെ 11. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
9: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
8: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പ് വരുത്തണം.
9: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
8: തീർച്ചയായും, ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
10: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
11: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു.

0: സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ ും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവ

നന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4ന് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേർണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:13 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേർണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 112,000 രൂപ, വെള്ളി കിലോയ്ക്ക് 254,500 രൂപ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ.

0: സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
5: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫോൺ 0495233430.

0: ഇന്നത്തെ ഗാനം.
1: ആധുനിക കാലത്തെ മലയാളിയുടെ സംഗീതാസ്വാദന സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ കാസറ്റ് ഗാനങ്ങൾക്കുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. നിരവധി സംഗീത കമ്പനികൾ പുറത്തിറക്കിയ അസംഖ്യം ഗാനങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും മധ്യവയസ്സ് പിന്നിട്ടു കഴിഞ്ഞ സംഗീതാസ്വാദകരിൽ മിക്കവരും. ആയിരത്തി തൊള്ളായിരത്തി 1980-90 കാലഘട്ടത്തെ സംഗീത സാന്ദ്രമാക്കിയ ആ ഗാനങ്ങളിൽ നിന്ന് ഒരു ഗാനം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ. കർണാടക രാഗാധിഷ്ഠിത ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാവഗീതങ്ങൾ എന്ന ആൽബത്തിൽ നിന്ന് യേശുദാസിന്റെ ശബ്ദത്തിൽ

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു ലേഖനത്തിൽ വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നു, അജന്തയിൽ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളിലൊന്നിൽ ഒരു രാജാവ് ആനപ്പുറത്ത് വരുന്നു. തിക്കിത്തിരക്കി രാജാവിനെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന രംഗമാണ് ആ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. എന്നാൽ കേസരി എടുത്തു പറയുന്ന കാര്യം, ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാൾ തൻ്റെ ചുമലിൽ ഒരു ചക്ക വെച്ചുകൊണ്ട് നിന്നാണ് രാജാവിനെ നോക്കുന്നത് എന്നതാണ്. കേസരി ചോദിക്കുന്നു, ആ ചക്ക എവിടെ നിന്നും വന്നതായിരിക്കും? ചിത്രത്തിൽ നാം കാണുന്ന ആ ഫലം കേരളത്തിൻ്റെതാണ് എന്നാണ് പൊതുവിൽ നമ്മൾ കരുതുന്നത്. എന്നാൽ അജന്തയിലെ ചിത്രങ്ങൾ വരച്ച കാലത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ചക്ക കേരളത്തിൽ നിന്നുള്ളതായിരിക്കുമോ, അതായത് ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന പ്രദേശത്ത് നിന്ന് ഉള്ളതായിരിക്കുമോ, അതോ മറ്റ് ഇടങ്ങളിൽ ഇതേ ഫലം ചക്ക ഉണ്ടോ എന്ന ചോദ്യമാണ് കേസരി അജന്ത ചിത്രത്തെ മുൻനിർത്തി ചോദിക്കുന്നത്. ഇതന്നെ വലിയ തോതിൽ കൗതുകപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇന്ന് ആ ലേഖനം നൽകുന്ന സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, മനുഷ്യൻ സഞ്ചരിച്ചതിനൊപ്പം പല പഴങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിത്തുകളും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ഒരു സിദ്ധാന്തം പൊതുവിൽ ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരു ഒരു സന്ദർഭത്തെയായിരിക്കാം കേസരി ബാലകൃഷ്ണപിള്ള അഭിസംബോധന ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഞാൻ 1991 അജന്തയിലും എല്ലോറയിലും ആദ്യമായി പോകുന്നത്. എന്നെ ആ യാത്രയിലേക്ക് നയിച്ചതിൽ തീർച്ചയായും കേസരിയുടെ ഈ ലേഖനത്തിന് പങ്കുണ്ട്. ആദ്യമായി അജന്തയിലും എല്ലോറയിലും പോയ ആ ദിവസം അതെന്നിലുണ്ടാക്കിയ വിസ്മയം വളരെ വലുതായിരുന്നു. അതെന്നെ വാസ്തവത്തിൽ എന്നെ കീഴ്പ്പെടുത്തിയ ഒരു സ്ഥലമാണ് അജന്ത എല്ലോറ എന്ന് പറയുന്നത്. അത്തരമൊരു സ്ഥലം അവിടെ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ള, അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച വാചകം, ഇത് ബുദ്ധന്മാരുടെ പൂന്തോപ്പാണ് എന്നതാണ്. കാരണം അത്രയധികം ബുദ്ധ രൂപങ്ങളെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ബുദ്ധൻ അനന്തശയനത്തിൽ എന്ന പോലെ കിടക്കുന്ന ബുദ്ധൻ മുതൽ പല രൂപത്തിലുള്ള ബുദ്ധനെയും പല ജന്മങ്ങളായി അവതരിക്കുകയും പുനരവതരിക്കുകയും ചെയ്തതായി ബുദ്ധമത വിശ്വാസികൾ കരുതുന്ന ബുദ്ധ രൂപങ്ങളെയൊക്കെ നമുക്ക് അജന്തയിൽ കാണാൻ സാധിക്കും. എല്ലോറയിലും തീർച്ചയായിട്ടും കാണാം.

0: കാണാൻ സാധിക്കും.
1: പിന്നീട് ഇന്ത്യൻ യാത്രകളിലും ചില വിദേശ യാത്രകളിലും ബുദ്ധന്റെ സാന്നിധ്യം വന്ന സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ കൊളംബോയിൽ മാത്രം നടത്തിയ വളരെ ഹ്രസ്വമായ ഒരു യാത്രയിൽ ഞാൻ ഒരു വലിയ ബുദ്ധവിഹാരത്തിലെയും ബുദ്ധപ്രതിമയുടെയും സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ലഡാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച മറ്റൊരു സ്ഥലം. കാരണം അവിടെ ബുദ്ധവിഹാരങ്ങളോ ബുദ്ധപ്രതിമകളോ ബുദ്ധരൂപങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങൾ ലഡാക്കിൽ വളരെ വളരെ കുറവാണ്. അതിനൊരു കാരണം ഈ ലഡാക്കിലെ ഈ പാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതം ഇന്ത്യയുടെ പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ളത്. നമുക്കത് ഇന്ന് ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വില്യം ഡാർലിംബിൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് പല നാടുകളിൽ നിന്നും പല മതങ്ങളും വന്നു, എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏത് മതമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ ബുദ്ധമതം എന്നാണ് അതിനുള്ള ഉത്തരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരം യാത്രകളിലൂടെയാണ് ബുദ്ധമതം ചൈനയിലേക്കും വിയറ്റ്നാമിലേക്കും കൊറിയയിലേക്കും ജപ്പാനിലേക്കും അങ്ങനെ ലോകത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് ഡാർലിംബിൾ ആ പുസ്തകത്തിനകത്ത് വിശദമാക്കുന്നുണ്ട്. കേസരിയുടെ ഈ പഴയ ലേഖനം എന്നിൽ ഉണ്ടാക്കിയ ഒരു പ്രചോദനമാണ് ആദ്യമായി അജന്ത കാണാൻ പോയത് എന്ന് ഞാൻ പറയുകയുണ്ടായി. പിന്നീടും 3 തവണ കൂടി ഞാൻ അജന്തയും എല്ലോറയും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെല്ലാം ഈ സന്ദർശനങ്ങളെല്ലാം ബുദ്ധ മതത്തിൻ്റെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ കൊണ്ടുവന്ന സമാധാനത്തിൻ്റെതായ ഒരു ആശയം ലോകത്ത് അദ്ദേഹം സംഭാവന ചെയ്തു. അതാണ് എന്നെ പോലെയുള്ള സഞ്ചാരികളെ ബുദ്ധനിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ ശ്രീലങ്കയിലും ബർമയിലും ബുദ്ധമത സന്യാസികൾ തന്നെ ഹിംസയുടെ വക്താക്കളായി മാറിയ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന ചരിത്ര സന്ദർഭത്തിനും സാക്ഷികളായിട്ടുണ്ട്. അത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ എങ്ങനെയാണ് ഹിംസ വരുന്നത് എന്നത് ലോകത്തെ മനസ്സിലാക്കി കൊടുത്ത സന്ദർഭം കൂടിയാണ് അത്. ഇങ്ങനെ ബുദ്ധന് ബോധോദയം ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലമായ ഗയയിൽ പോയി നമ്മൾ ആ സ്ഥലം കാണുമ്പോഴും അതല്ലെങ്കിൽ ലുംബിനി പോലെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അതുമല്ലെങ്കിൽ നമ്മളുടെ കോഴിക്കോട്ട് നിന്ന് 5-6 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന കൊടകിലെ ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ ദലൈലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ബുദ്ധ മതവിശ്വാസികളും ബുദ്ധൻ്റെ ഒരു സുവർണ ക്ഷേത്രവും ആ ബുദ്ധിസം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഉള്ള സ്ഥലമാണ് ബൈലക്കുപ്പക്കടുത്തുള്ള കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ ബുദ്ധവിശ്വാസത്തിൻ്റെ ബുദ്ധരൂപങ്ങളുടെ വ്യാപനം കാണുന്നുണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ചില വാദങ്ങൾ ചില ചരിത്രകാരന്മാർ, ഉദാഹരണത്തിന് കരിമടക്കുട്ടൻ പോലെയുള്ള പ്രതിഷ്ഠകൾ ബുദ്ധ പ്രതിഷ്ഠകളാണ് എന്നും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബുദ്ധമത വിശ്വാസത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടും പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചില ചരിത്രകാരന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബുദ്ധമത വിശ്വാസത്തിൻ്റെയും ഒരു യാത്രാപഥം കേരളത്തിലെ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള ചില തെളിവുകൾ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം ബുദ്ധ വിശ്വാസത്തിൻ്റെതായ കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രധാനമായി നോക്കിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഉയരമുള്ള അതായത് തണുപ്പ് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ബുദ്ധവിഹാരങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം, അതായത് മനുഷ്യൻ ഏറ്റവും കഠിനതയും ഏറ്റവും ക്ലേശവും അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലത്ത് ബുദ്ധവിഹാരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അത് കൂടുതൽ സഹനത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സഹനം പരീക്ഷിക്കുവാനോ അല്ലെങ്കിൽ സഹനം അനുഭവിക്കുവാനോ വേണ്ടിയായിരിക്കാം. കൂടുതൽ തണുപ്പുള്ള എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് പല ബുദ്ധവിഹാരങ്ങളും പ്രവർത്തിക്കുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള അവതരിപ്പിച്ച ഒരു സന്ദർഭം, ഒരാൾ ചക്കയുമായി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ആരംഭിച്ച എൻ്റെ ഈ ബുദ്ധമതവിശ്വാസ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ യാത്രകളിൽ ബുദ്ധമതവിശ്വാസത്തിൻ്റെ സാന്നിധ്യം പറയാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒരു ബുദ്ധപ്രതിമ കണ്ടതിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയെക്കുറിച്ച് പറയാം. ലക്ഷദ്വീപിലെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി ദ്വീപിൽ ഒരു മ്യൂസിയമുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് കേരളവുമായി ബന്ധമുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ ദ്വീപിൻ്റെ മൗലികതയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ആ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ആ മ്യൂസിയത്തിൽ ഒരു ബുദ്ധ ശില്പം, ബുദ്ധ രൂപം, കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ബുദ്ധ രൂപം, 3

0: കഷ്ണങ്ങളായി കിടക്കുന്നത് കാണാം. അതായത് തല ഒരു കഷ്ണം, ഉടൽ വേറൊരു കഷ്ണം, കാലിൻ്റെ ആ ഭാഗങ്ങൾ വേറെ ഒരു കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ അവിടെ ആ മ്യൂസിയത്തിൽ ഈ മൂന്ന് കഷ്ണങ്ങളും യോജിപ്പിച്ചിട്ടുണ്ട്. അത് ബുദ്ധരൂപമാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ധാരാളം ബുദ്ധരൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ലക്ഷദ്വീപിൽ ബുദ്ധ രൂപം എത്തിയത് എന്നതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നു. 1960കളിൽ ആന്ധ്രോത്തിൽ നടത്തിയ ഉത്ഖനനത്തിൽ കിട്ടിയ ബുദ്ധരൂപമാണ് ഇത് എന്നാണ് അവിടെ പറയുന്നത്. ബുദ്ധിസത്തിന് എത്തിപ്പെടാൻ സാധ്യത കുറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ബുദ്ധ പ്രതിമ എത്തിയത് എന്നത് അല്പം നിഗൂഢത കൂടി അതിനകത്തുള്ളതായി എനിക്ക് തോന്നി. ലോകത്തിൻ്റെ തന്നെ പലയിടങ്ങളിലും ബുദ്ധനുമായി ബന്ധപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിൽ പോയതിനേക്കാളെല്ലാം ഒരുപക്ഷെ എന്നെ ഇന്നും കൗതുകപ്പെടുത്തുന്നതും ഇന്നും അത്ഭുതപ്പെടുത്തുന്നതും ലക്ഷദ്വീപിലെ അഗത്തി മ്യൂസിയത്തിൽ ഞാൻ കണ്ട ആ ബുദ്ധ പ്രതിമയാണ്.
1: യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം. യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം.

ആകാശവാണിക്ക് വേണ്ടി പ്രശസ്ത പിന്നണി ഗായിക മാധുരി പാടിയ ഒരു ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം കെ. രാഘവൻ.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
4: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയറാകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: എന്തായാലും വേണ്ടില്ല, എന്തു തന്നെ ആയാലും സാരമില്ല എന്ന് പറയാറില്ലേ? എന്തായാലും, എന്ത് തന്നെ ആയാലും എന്നീ അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് വാട്ട് എവർ. WHATEVER. വാട്ട് എവർ, എന്തായാലും, എന്ത് തന്നെ ആയാലും എന്ന അർത്ഥം. വാട്ട് എന്ന പദത്തിന്റെ കൂടെ EVER എവർ എന്ന പദം ചേരുമ്പോൾ ഊന്നൽ അഥവാ എംഫസിസ് കൂടുന്നു. വാട്ടിനേക്കാൾ കൂടുതൽ തീവ്രത, ഊന്നൽ അഥവാ എംഫസിസ് ഉണ്ട് വാട്ട് എവർ എന്ന് പ്രയോഗിക്കുമ്പോൾ. അച്ഛനമ്മമാർ ചെയ്യുന്നതെന്തും മക്കളുടെ നന്മയ്ക്കാണ്. വാട്ട് എവർ ആ പേരൻസ് ഡു ഇസ് ഫോർ ആ ഗുഡ്. വാട്ട് എവർ ആ പേരൻസ് ഡു ഇസ് ഫോർ അവർ ഗുഡ്. ചിലരെ കുറിച്ച് പറയാറുണ്ട്, അയാൾ തൊടുന്നതെല്ലാം പൊന്നാകും എന്ന്. Whatever he touches turns to gold. അയാൾ സ്പർശിക്കുന്നതെന്തും സ്വർണമായി മാറും. അയാൾ ചെയ്യുന്നതെന്തായാലും വിജയിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. He succeeds in whatever he does. അയാൾ ചെയ്യുന്നതെന്തിലും അയാൾ വിജയിക്കുന്നു. വിരുന്ന് ബുഫേ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തു കഴിക്കാം. We may have whatever we want. എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. We may have whatever we want. ഇത് ഉപചാരപൂർവം പറയുകയാണെങ്കിൽ You may have whatever you want. എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ താങ്കൾക്ക് കഴിക്കാം. You may have whatever you want.

0: നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ച ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴായിരിക്കും കുട്ടികൾ എന്തെങ്കിലും കശപിശ കൂടുന്നത്. അപ്പോൾ പറയാറില്ലേ, എന്താണെന്ന് വച്ചാൽ ചെയ്തോളൂ, പക്ഷേ ദയവായി എന്നെ ആലോസരപ്പെടുത്തരുത്. ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു, ബട്ട് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു, ബട്ട് പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ. വാട്ട് എവർ എന്ന പദം ചോദ്യരൂപേണയും പ്രയോഗിക്കാം. അതെങ്ങനെയാണ്? ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയിട്ടില്ലേ, എന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നീ ചെയ്തു വെക്കുന്നത്? വാട്ട് എവർ ആർ യു ഡൂയിങ്, എന്തൊക്കെയാണ് നീ ചെയ്തു വെക്കുന്നത്? വാട്ട് എവർ ആർ യു ഡൂയിങ്. സ്വയം വാചകങ്ങൾ ഉണ്ടാക്കി വാട്ട് എവർ എങ്ങനെ പ്രയോഗിക്കാമെന്ന് പരിശീലിക്കുക.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
6: മുട്ടുവേദന കുറയ്ക്കാനും വരാതിരിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമം തന്നെയാണ്. ദിവസവും ചെറിയ നടത്തം, ലളിതമായ സ്ട്രെച്ചിങ്, തുടയുടെ മസിൽ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ എന്നിവ ചെയ്യണം. മസിൽസ് ശക്തമായാൽ തന്നെ മുട്ടിന് നല്ല സപ്പോർട്ട് ലഭിക്കും. ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടമ്മമാർ പ്രത്യേകിച്ച് കുറച്ച് സമയം ഇരുന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കണം. എല്ലാം ഒരേ സമയം നിന്ന് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വിശ്രമമെടുക്കണം. മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പല ലളിതമായ കാര്യങ്ങളുമുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് അതിൽ കുറച്ച് കല്ലുപ്പ് ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ബാൻഡേജ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് മുട്ടുവേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഒരാറു മണിക്കൂറിന് ശേഷം ഉലുവയും ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചൂട് പിടിപ്പിക്കാം. ഇത് മുട്ടിലെ സ്റ്റിഫ്നെസ് കുറയാനും രക്തപ്രവാഹം കൂട്ടാനും സഹായിക്കും. അതുപോലെ ചുടുവെള്ളത്തിൽ ടവല് മുക്കി ചൂട് പിടിപ്പിക്കൽ, മഞ്ഞൾ ചേർത്ത പാല് കുടിക്കൽ, എള്ള്, ബദാം, പാല്, ചെറിയ മീൻ തുടങ്ങിയ കാൽസ്യമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് എല്ലാം മുട്ടുവേദനയെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. അമിതവണ്ണം കുറക്കുക എന്നതും വളരെ പ്രധാനമാണ്. ചെറിയ വെയ്റ്റ് ലോസ് പോലും മുട്ടുവേദനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. യുനാനി ചികിത്സയിൽ മുട്ടുവേദനയെ വെറും കേവലം ഒരു വേദനയായി മാത്രം കണ്ടല്ല ചികിത്സിക്കുന്നത്. ജോയിൻറ്റ് വീക്ക്നെസ്, ഇൻഫ്ലമേഷൻ, മസിൽ ടൈറ്റ്നെസ്, ഡ്രൈനെസ് എന്നിവ എല്ലാം പരിശോധിച്ചാണ് യുനാനിയിൽ മുട്ടുവേദനക്കുള്ള ചികിത്സ നൽകുന്നത്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ കാൽമുട്ടുവേദനക്കുള്ള പ്രത്യേക ഔഷധ ചികിത്സയും മരുന്ന് ചികിത്സകൾക്ക് പുറമെ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഇലാജിബിൽ തദ്ബീർ എന്ന പ്രത്യേകതരം മെത്തേഡുകളും ലഭ്യമാണ്. ഇലാജിബിൽ തദ്ബീറിൽപ്പെട്ട മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് കപ്പിംഗ് മസാജ്. ശരീരത്തിൽ ചില പ്രത്യേക പോയിന്റുകളിൽ കപ്പ് വെച്ച് വാക്വം ഉണ്ടാക്കി ചെയ്യുന്നതാണ് കപ്പിംഗ് മസാജ്. വേദനയ്ക്ക് കാരണമാകുന്ന നാഡി, ഞരമ്പ്, മസിൽ എന്നിവയിലെ നീർക്കെട്ടിൻ്റെ സ്ഥാനം മാറ്റി അതിലൂടെയുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ചില പ്രത്യേക പ്രഷർ പോയിന്റുകളിൽ പ്രഷർ വർദ്ധിപ്പിക്കുക വഴി രോഗികൾക്ക് മുട്ടുവേദനയ്ക്ക് വളരെ പെട്ടെന്ന് ഫലം നൽകുന്നതാണ് കപ്പിംഗ് മസാജ്. മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഇലാജിബിൽ തദ്ബീറിലെ മറ്റൊരു ചികിത്സാ രീതിയാണ് ഹിജാമ തെറാപ്പി. വിദഗ്ധനായ ഒരു യുനാനി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ഒരു രോഗിയുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഹിജാമ ചെയ്യാൻ പാടുള്ളൂ. ശരീരത്തിൽ വേദനകൾ ഉണ്ടാവാൻ കാരണമാകുന്ന നീർക്കെട്ടുകളെ പുറന്തള്ളാൻ ആവശ്യമായ മുൻസിജ മുഷിലെ ചികിത്സാ രീതികൾ, വേദന കുറക്കാനുള്ള മുസക്കിനെ ദർദ്, സിമദുവത്തില, ദലക്ക്, തഹ്ലീക്ക് തുടങ്ങിയ അനേകം യുനാനി ചികിത്സകൾ ലഭ്യമാണ്. യുനാനി ചികിത്സകളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് യുനാനി ഡിസ്പെൻസറികൾ സന്ദർശിക്കാവുന്നതാണ്. മുട്ടുവേദനക്കും മറ്റു അസുഖങ്ങൾക്കുമുള്ള സൗജന്യ യുനാനി ചികിത്സയും സൗജന്യമായ യുനാനി തെറാപ്പികളും ലഭിക്കാൻ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് യുനാനി റെജിമെൻ്റൽ തെറാപ്പി യൂണിറ്റായ തിരൂരിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറി ആൻഡ് തെറാപ്പി യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്.
5: കാൽമുട്ട് വേദന, കാരണങ്ങളും

0: യുനാനി ചികിത്സയും. സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
6: പി ഭാസ്കരൻ എഴുതി, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് പി ഭാസ്കർ എഴുതി, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
6: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ആ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഒരാവശ്യമില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ലോകത്തിലെ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച് വേണം. നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്ന ഒരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുക.

0: ചേഞ്ച് വേണം, നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്തെന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്നൊരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവുകയാണ്, അയാളെ നമ്മൾ റീസ്കില്ല് ചെയ്ത് അതിനയക്കണം. ഇതാണ് ലോകത്തെ തൊഴിൽ രംഗം. ആ തൊഴിൽ രംഗത്തിന് കറസ്പോണ്ടിംഗ് ആയിട്ട് കരിക്കുലത്തിൽ ചേഞ്ച് വരുത്തണം. ബാക്കിയുള്ള തൊഴിൽ മേഖലകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട്ടിലും പുറത്തും അവർക്ക് തൊഴിലവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്.
1: കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും തൊഴിൽ വിദ്യാഭ്യാസ രംഗവും മാറേണ്ടതിൻ്റെ അനിവാര്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പല സർവകലാശാലകളിലും ഇപ്പോഴും പിന്തുടർന്നു പോരുന്ന പരമ്പരാഗത കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ സാധ്യത പോലും വിരളമാണ് എന്നിരിക്കെ പുതുതലമുറ നൂതനമായ കോഴ്സുകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവരേണ്ടത്? ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് എന്നീ സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ടീച്ചിംഗ് റിസർച്ച് ഗ്രൂപ്പ് മേധാവിയായി പ്രവർത്തിക്കുന്ന വടകര സ്വദേശി ഡോക്ടർ നിഖിത ഹരി തന്റെ വിദേശ പഠന തൊഴിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. ശ്രദ്ധയിൽ ആദ്യം.
2: ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റലിജന്റ് റോബോട്ടിക്സ്, ക്വാണ്ടം ടെക്നോളജീസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പല സർവകലാശാലകളിലും കോഴ്സുകൾ ഇപ്പോഴും അറിവ് കൈമാറുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലെയുടെ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായം നാളെയുടെ സങ്കീർണമായ അവ്യക്തമായ ലോകത്തിനായി വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ പര്യാപ്തമാകില്ല. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് വിവരങ്ങൾ മനഃപ്പാഠമാക്കുന്ന കഴിവല്ല, മറിച്ച് വിമർശനാത്മകമായ ചിന്ത, പ്രശ്ന പരിഹാര ശേഷി, തർക്കാത്മകത, ആശയവിനിമയത്തിനുള്ള കഴിവ് തുടങ്ങിയ കഴിവുകളൊക്കെയാണ്. അപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെയുള്ള എന്റെ ആഗോള വിദ്യാഭ്യാസ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസം കോണ്ടന്റ് ഡെലിവറി മാത്രമല്ല, മറിച്ച് ക്രിട്ടിക്കൽ എൻക്വയറിയാണ്. അധ്യാപകർ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന വ്യക്തികളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ട്യൂട്ടോറിയൽസ്, സൂപ്പർവിഷൻസ്, പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ബേസ്ഡ് ലേണിംഗ്, കേസ് സ്റ്റഡി ഡിസ്കഷൻസ്, ഗവേഷണാധിഷ്ഠിതമായ പഠനം എന്നിവയൊക്കെയാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിലും അതുപോലെ ഒരു മാറ്റം അനിവാര്യമാണ്. വിദ്യാർത്ഥികൾ വെറും പരീക്ഷയ്ക്കു വേണ്ടി മാത്രം പഠിക്കാൻ വരുന്നവരാകരുത്. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസം അവരെ പ്രാപ്തരാക്കണം. അതിനായി ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തണം. ഉദാഹരണത്തിന്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി AIയുടെ ഒരു ഫണ്ടമെന്റൽസ് അവർ പഠിക്കണം. ഒരു എഞ്ചിനീയർ എത്തിക്സും കമ്മ്യൂണിക്കേഷൻസും തീർച്ചയായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി ഡാറ്റ അനലിറ്റിക്സിന്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതോടൊപ്പം ഭാവിയിലെ സർവകലാശാല കോഴ്സുകൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ലോകത്തിലെ മികച്ച സർവകലാശാലകൾ ഇന്ന് മൈക്രോ ക്രെഡൻഷ്യൽസ്, സ്റ്റാക്കബിൾ കോഴ്സസ്, ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ് എന്നിവയിലൊക്കെയാണ് നീങ്ങുന്നത്. ഒരു ഡിഗ്രി നേടിയാൽ പഠനം അവസാനിക്കുന്നു എന്ന സമീപനം ഇനി നിലനിൽക്കില്ല. നമ്മുടെ കുട്ടികളെ തുടർച്ചയായി അപ്സ്കിൽ ചെയ്യാനും റീസ്കിൽ ചെയ്യാനും ഒക്കെ നമ്മൾ പ്രാപ്തരാക്കണം. കേരളത്തിലെ സർവകലാശാലകളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ഒരു ടിക് ബോക്സ് എക്സസൈസോ ഒരു ആഡംബരമോ അല്ല, അതൊരു അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളും തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളും തമ്മിൽ കൂടുതൽ ഇന്റഗ്രേഷൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലയിൽ ഇൻഡസ്ട്രി ഇൻഫോംഡ്, ഒരു കോ ക്രിയേറ്റഡ് കരിക്കുലം എന്നിവയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇന്റേൺഷിപ്സ്, ലൈഫ് പ്രോജക്ട്സ്, ഇന്നോവേഷൻ ലാബ്സ് എന്നിവ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ഭാഗമാകണം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ പഠന കുടിയേറ്റത്തെ കുറിച്ച് നാം വളരെ ഗൗരവമായി ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ലോകോത്തര സർവകലാശാലകളിൽ പഠിക്കാനും അസാധാരണമായ അക്കാഡമിക് അവസരങ്ങൾ തേടിയും പോകുന്നവർ എപ്പോഴും ഉണ്ടാകും. അതൊരു സ്വാഭാവികവും സ്വാഗതാർഹവുമായ പ്രവണതയാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരവും സോഷ്യൽ മൊബിലിറ്റിക്കും ആഗോള തൊഴിൽ അവസര

0: ൾക്കും വേണ്ടി പുറത്തു പോകുന്നവരും ഉണ്ടാകും. എന്നാൽ ഇന്ന് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിലെ പരിമിതികളും കാലാനുസൃതമായ കോഴ്സുകളുടെയും ഗുണമേന്മയുള്ള തൊഴിൽ അവസരങ്ങളുടെയും അഭാവവും മൂലമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ തടയുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമാക്കേണ്ടത്. ലോകോത്തര അവസരങ്ങൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: തിയറി ക്ലാസുകളേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള മാറ്റം നമ്മുടെ സിലബസിൽ വരേണ്ടതുണ്ട്. ഫ്രാൻസിലെ പാരീസ് ഒബ്സർവേറ്ററി സയന്റിസ്റ്റ് പ്രൊഫസർ അശ്വിൻ ശേഖർ.
2: ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, നമ്മുടെ ഫണ്ടമെന്റൽ സയൻസസ് തന്നെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന പല കോഴ്സസും പ്രാക്ടിക്കൽ ഇത് കുറവും തിയറി വളരെയധികം കുത്തി നിറച്ചിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു കാലത്ത് കുഴപ്പമില്ലാതെ കുട്ടികളെ അബ്സോർബ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും ആവശ്യം കൂടുതൽ പ്രാക്ടിക്കൽ വശങ്ങളും പിന്നെ ഇത്ര ഹെവി അല്ലാത്ത കുറച്ചും കൂടെ ഒരു പോപ്പുലർ സയൻസ് പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പലതും ചെയ്യേണ്ടത്. ഫിസിക്സിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹാർഡ് കോർ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് മാത്രം പോകുന്നതിന് പകരം ഒരുപാട് പേർക്ക് താല്പര്യമുള്ള വിഷയമാണ് സ്പേസ് സയന്റിസ്റ്റ് ആവാനും ആസ്ട്രോനോട്ട് ആവാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് സയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതിൻ്റെതായ മൊഡ്യൂൾസ് ഉള്ള ഇത് ബാച്ചിലർ ലെവലിൽ തന്നെ തുടങ്ങണം. അല്ലാതെ പി എച്ച് ഡി ലെവലില് മാത്രമേ ഒരാൾക്ക് സ്പേസ് സയൻസിലോ ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു വല്ലാത്തൊരു പുട്ട് ഓഫ് ആയിരിക്കും. കാരണം 5-6 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതുവരെ നിങ്ങൾ എല്ലാം ജനറൽ ഫിസിക്സ് പഠിച്ചോളണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ അറ്റൻഷൻ സ്പാൻ അതിനനുവദിക്കൂല, അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോകം ഇന്നൊരു വളരെ ഫാസ്റ്റ് പേസ്ഡ് രീതിയിലാണ് പോകുന്നത്. ഇന്ന് ഫോസിൽ ഫ്യൂവലും എനർജി ക്രൈസിസിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ള കാലത്ത് ഇന്ന് ന്യൂക്ലിയർ എനർജിയാണ് ഏറ്റവും അധികം പ്രോമിസിംഗ് ആയിട്ട് ഭാവിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് അതേപോലെ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസല് ഇതൊക്കെ ബാച്ചിലർ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട ചില കോഴ്സസും കൊടുക്കേണ്ട ചില കാര്യങ്ങളുമാണ്. കാരണം രാജ്യത്തിന്റെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്കും ജിയോ പൊളിറ്റിക്കൽ പവറിനും ഒക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് സ്പേസ് റേസും ന്യൂക്ലിയർ റേസും ഒക്കെ. കെമിസ്ട്രിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫാർമ കെമിസ്ട്രി, പെട്രോ കെമിസ്ട്രി എന്നുള്ളതും ഒക്കെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റണം. അതിനാണ് ഇന്ന് ഏറ്റവും അധികം സ്കോപ്പ്. ബയോളജിയിൽ പറയുകയാണെങ്കിൽ ജീനോം എഡിറ്റിംഗ്, പല അസുഖങ്ങളും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഹ്യൂമൻ ജീനെ ഡി എൻ എ തന്നെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ച്, അതേപോലെ ഹൈബ്രിഡ് സീഡ്സ്, പുതിയ രീതിയിലുള്ള ഫാമിംഗ്, ഇതൊക്കെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കുട്ടികൾക്ക് അത് പഠിക്കാവുന്ന രീതിയിൽ ഇതാക്കണം. അല്ലാതെ ഈ വകതെല്ലാം അഡ്വാൻസ്ഡ് പി എച്ച് ഡി ലെവലിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കൂ, എന്നാൽ മാത്രമേ ഇതില് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് ധരിക്കുന്ന തെറ്റാണ്. മാത്തമാറ്റിക്സിന്റെ കേസിൽ സ്റ്റോക്ക് ട്രേഡിംഗ്, ഫിനാൻഷ്യൽ അനലിറ്റിക്സും ഒക്കെ പഠിപ്പിക്കണം. ഇന്ന് കുട്ടികളെ ഏറ്റവും അധികം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അതാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക യങ് ഏജിൽ തന്നെ. അപ്പൊ അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും അതിന്റെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാത്തമാറ്റിക്കലി അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഹിസ്റ്ററിയിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മുടെ തന്നെ നാട്ടിലത്തെ ലെഗസിയും ഹിസ്റ്ററിയും കുട്ടികൾ അറിയേണ്ടതാണ്. അപ്പൊ അതിലും കാര്യമായിട്ടൊരു റീമോഡിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ഈ ഒരുപാട് ഫോർമൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ലൈഫ് സ്കിൽസ് കൊടുക്കാവുന്ന കാര്യങ്ങൾ, അതിനായിട്ട് തന്നെ ഒരു ഡിഫറെന്റ് ലെസൺ അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂജൻ കുട്ടികളുടെ ഭാഷ തന്നെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മുടെ തന്നെ പല ടെക്സ്റ്റ് ബുക്സും വളരെ പണ്ടത്തെ രീതിയിലുള്ള ഭാഷകളും പണ്ടത്തെ രീതിയിലുള്ള ഹൈറാർക്കിയും പ്രോട്ടോകോൾസും ഒരുപാട് രീതിയിലുള്ള ഫോർമാലിറ്റീസിലും ഒബ്സെസ്ഡ് ആണ്. അതിൽ നിന്ന് തന്നെ കാര്യമായൊരു മാറ്റം വരണം. അപ്പൊ ഇതില് ഏറ്റവും ആവശ്യം നമ്മുടെ സൈഡിൽ തന്നെ ഒരു റീസ്കില്ലിങ്ങും ഒരു റീകാലിബ്രേഷനും റീതിങ്കിങ്ങും ആവശ്യം. പണ്ടത്തെ ക്ലാസിക്സും ചാൾസ് ഡാർവിനെ പോലെയും ഗ്രെഗർ മെൻഡലിനെ പോലെ എഴുതിയിട്ടുള്ളവരുടെയും ഒക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ അതിനൊപ്പം തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് എന്നുള്ള രീതിയിലും കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് പാക്കേജ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവരിതിലേക്ക് താല്പര്യം കാണിക്കൂ. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗ വളർച്ചയിലൂടെയാണ് നമ്മുടെ യുവതലമുറ കടന്നുപോകുന്നത്. ഇവിടെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ പലതും അപ്രത്യക്ഷമായെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദാനം ചെയ്യുന്ന കോഴ്സുകൾ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് കടന്നുവരേണ്ടതുണ്ട്. പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരമൊരു വിഷയം മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞത് ഏറെ പ്രതീക്ഷയോടെയാണ് പുതുതലമുറ ഉറ്റുനോക്കുന്നത്. സർക്കാരിന്റെ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രത്യേക ഫണ്ട് കൂടി ഇതിനായി മാറ്റിവെക്കും എന്ന് നമുക്ക് കരുതാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് രാസ.

0: കഴിയുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണ്ണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: ഇന്നത്തെ രാഗം മോഹനം.
4: സരിഗപദ സാധാപകരി സ,
3: പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മോഹിപ്പിക്കുന്ന ഒരു രാഗം തന്നെയാണത്. ഹിന്ദുസ്ഥാനി നെയിം ഭൂപാളി.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287222230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: 1980 പുറത്തിറങ്ങിയ ദൂരമരികെ എന്ന ചിത്രത്തിലെ അരികെ എന്നാകിലും എത്ര ദൂരം എന്ന ഗാനം ഒരു മ്യൂസിക്കൽ സിംഫണി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. സമീപസ്ഥായിയിലും ദൂരസ്ഥായിയിലും അരികെ എന്ന പദപ്രയോഗവും സംഗീത ശകലങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രീതിയും കൂട്ടി വായിച്ചാൽ അത് നമുക്ക് ബോധ്യമാകും. അറിയില്ലേ യാത്രയും സ്വപ്നമോ സത്യമോ. രചനയും അതുല്യം. ഈ പാട്ടിന്റെ രചന നിർവഹിച്ചത് ONV കുറുപ്പ്, പാടിയത് യേശുദാസ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: നടക്കാൻ പോവല്ലേ കൊടുകുടി എടുത്തോ മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ
5: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും
4: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ
6: ബാങ്ക് ക്യാഷ് ബാക്ക് മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
8: HNK യൂറോളജി സെന്റർ
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
10: കുഞ്ഞുമാക്കോത പരേതർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ദുരാത്മാക്കളുടെ ലോകത്തേക്ക് കടന്നവരെ സേവിച്ചും പൂജിച്ചും മന്ത്രസേവ നടത്തിയും മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. ഇത് മുഴുവൻ അച്ചമ്പി മാപ്പിളയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത്. അവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന ദുർമന്ത്രവാദം അപകടം പിടിച്ച ഏർപ്പാടാണെന്ന് അവൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. എങ്ങനെയും കുഞ്ഞുമാക്കോതെ അതിൽ നിന്ന് വിലക്കണം. ചീരയെ ഉടുക്കമായി കറുപ്പൻ കണ്ടതപ്പോഴാണ്. പിന്നീടൊരിക്കലും അവളെ കണ്ടിട്ടില്ല. ചീര വന്നു പോയതിൽ പിന്നെ പലവട്ടം കുഞ്ഞുമാക്കോതയെ കാണാൻ കറുപ്പൻ ശ്രമിച്ചിരുന്നു. അയാൾ പിടിതരാതെ മാറിമാറി പോകുന്നതുപോലെ തോന്നി. ഒരു സന്ധിക്ക് വായനശാല പൂട്ടി ഇറങ്ങുന്ന നേരത്ത് ആരോ വന്നു പറഞ്ഞു അയാൾ കടപ്പുറത്തുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോൾ ആളുകളുടെ നടുക്ക് ഒരു കോഴിയുടെ പിന്നാലെ പായുകയാണ് കുഞ്ഞുമാക്കോത. കോഴിയെ പിടികൂടിയതും അതിന്റെ കഴുത്തിൽ കടിച്ചുപിടിച്ച് തൂവലുകൾ കാറിത്തുപ്പി പച്ചത്തെറിയും മറുഭാഷയും പറയപ്പേച്ചും കൂട്ടിക്കലർത്തി അട്ടഹാസത്തോടെ അയാളതിൻ്റെ ചോര കുടിക്കാൻ തുടങ്ങി.
11: ആ നേരത്ത് അയാക്കട മുഖം കാണണമായിരുന്നു. പൈശാചികമെന്നാണോ പറയേണ്ടത്, അതോ ഭ്രാന്തെന്നോ എനിക്കറിയില്ല. നേര് പറയാമല്ലോ, അയാളുടെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ എനിക്ക് പറ്റിയില്ല. അത്രയും കാലം കണ്ട മാക്കോതയായിരുന്നില്ലത്. എനിക്കെന്തോ ഒരുതരം പേടി പോലെ തോന്നി,
10: കറുപ്പൻ പറഞ്ഞു. ബെഞ്ചമിന്റെ മനസ്സ് പതറിപ്പോയി. കുറച്ച് ദിവസത്തിനിടയിൽ കേട്ട കാര്യങ്ങൾ ഭ്രാന്തിനെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും തകിടം മറിക്കുന്നതായിരുന്നു. മനുഷ്യമനസ്സിന് പിടിപെടുന്ന രോഗമെന്നതിനേക്കാൾ ഉപരി ജീവിതവുമായുള്ള കെട്ടുകളഴിച്ച് സഹജീവികൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത സമാന്തരമായൊരു ലോകത്തിലേക്ക് ചില മനുഷ്യർ നടത്തുന്ന യാത്ര പോലെയാണത്. മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത

0: കനത്ത ചങ്ങലക്കെട്ടുകളും വൻമതിൽക്കെട്ടുകളും പൊളിച്ച് പുറത്തുകടക്കലാണതെന്ന് ബെഞ്ചമിന് തോന്നി. അത്രമാത്രം അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യന്റെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാനാകില്ലെന്നുണ്ടോ? അതുകൊണ്ടാകണം നാഗരികർ ഭ്രാന്തുള്ളവർക്ക് തടവറകളൊരുക്കിയത്. കാഴ്ചയിൽ നിന്നവരെ മറച്ച് ആ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനായിട്ടായിരിക്കുമോ?
1: പിന്നെ ഞാൻ കുഞ്ഞുമാക്കോതനെയും ചേരിയനെയും മക്കളെയും കണ്ടിട്ടില്ല.
0: അവർക്കെത്ര മക്കളാണ് ഉണ്ടായിരുന്നത്?
1: രണ്ടു പേര്. മൂത്തതൊരു പെങ്കൊച്ചാണ്, കൊച്ചവനാണാണ്.
0: അവർ ഈ മണ്ണിൽ നിന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായിട്ടുണ്ടാവും. കുഞ്ഞുമാക്കോതയെയും കുടുംബത്തെയും കാണാനില്ലെന്ന പരാതിയുമായി കറുപ്പൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എസ് ഐ യവരാജനെ രസിച്ചില്ല. അയാൾ കറുപ്പന്റെ അപ്പനും മുത്തിക്കും ഒക്കെ വിളിച്ചു. ആ തെറി കേട്ടാലുടൻ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. എന്നാൽ കറുപ്പൻ ഇറങ്ങിയില്ല. മൂന്നാം ലോകരാജ്യത്ത് വിലയില്ലാത്തത് പൗരനും പൗരാവകാശങ്ങൾക്കുമാണെന്നൊക്കെ നാവാടിയപ്പോൾ ഈ പറഞ്ഞതിന് നിന്നെയും പിടിച്ചകത്തിടാൻ വകുപ്പുണ്ടെന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് അവരാച്ചൻ അധികാരം പ്രഖ്യാപിച്ചത്.
1: കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞവരാച്ചൻ നമ്പൂതിരി മാർക്കം കൂടി വന്ന സവർണ സുറിയാനി ക്രിസ്ത്യാനിയാണത്രേ. ചരിത്രമറിയാത്ത പോഴച്ചാര്!
0: പരിഹാസം കൊണ്ട് കറുപ്പന്റെ മുഖം കൂടി. ചിരിച്ച് ചിരിച്ച് ചുമക്കാൻ തുടങ്ങി. പിന്നെ അത് നിർത്താനായി ബദ്ധപ്പാട്. ചുമക്കോളം നടങ്ങിയപ്പോൾ അയാൾ തുടർന്നു:
1: ബാലനായ ഞാൻ തീണ്ടലും തൊടിയിലും വരെ അനുസരിക്കേണ്ടവനാണ് പോലും. അടുത്തുനിന്ന് സംസാരിക്കാൻ അനുവദിച്ചത് നമ്പൂരിച്ചനിൽ ഉണ്ടായെന്ന് വിചാരിക്കണ ആ പരനാറിയുടെ മഹാമനസ്കതയാണത്രേ.
0: സംസാരിക്കാൻ വിഷമമുണ്ടായിട്ട് പോലും വികാരഭരിതനായ കറുപ്പൻ നിർത്തിയില്ല.
1: സാറേ, മതം മാറിയാലും ജാതി മാറില്ലെന്ന് അന്ന് തന്നെ നസ്രാണികൾ തെളിയിച്ചതാണല്ല.
0: കറുപ്പന്റെ പരാതിക്കൊരു നടപടിയുമുണ്ടായില്ല. പ്രതിഷേധയോഗം നടത്താൻ ആളെക്കൂട്ടിയപ്പോൾ അവരാച്ചൻ അക്രമം പുറത്തെടുത്തു. കറുപ്പൻ മനോരോഗിയാണെന്ന് സ്ഥാപിക്കാനും വായനശാലയിൽ നിന്ന് പുറത്താക്കാനും അയാൾക്ക് എളുപ്പത്തിൽ സാധിച്ചു. ആ അന്വേഷണത്തിന്റെ വാതിലടഞ്ഞത് അങ്ങനെയാണ്.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. അഹമ്മദ് കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. സുപ്രീംകോടതി അഭിഭാഷകൻ ജസ്റ്റിസ് R ബസന്ത് വിശിഷ്ടാതിഥിയായി.

0: വാർത്തകൾ ഇനി 9 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പ്രണയം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഏറ്റവും സുന്ദരവും മനോഹരവുമായ അവസ്ഥ. നന്മകളും സൗന്ദര്യവും മാത്രം തേടുന്ന മനസ്സ്, പ്രണയാർദ്രമായ മനസ്സ് പൂർണേന്ദുവിൽ അലിയുന്ന ചന്ദ്രകാന്തം പോലെ നിർമ്മലവും ലോലവുമായിരിക്കും.

ഹിമാലയ സാനുക്കളിൽ നിന്നും കുത്തിയൊഴുകി വരുന്ന നദി പോലെ നിന്റെ പ്രണയപ്രവാഹം ഒരു പാലാഴിയായി ഒഴുകിവന്ന ഗ്രീഷ്മതാപത്താൽ വരണ്ടുണങ്ങിയ ഭൂമി പോലെ പ്രണയതാപത്താൽ നേറുന്ന എന്റെ മനസ്സിൽ ഒരു പ്രഥമോദ ബിന്ദുവായി ആദ്യ തുള്ളിയായി വീണപ്പോൾ എന്റെ മനസ്സിന്റെ നിർവൃതി. അതെ, അതൊരു കുളിരായി, കുളിർ തെന്നലായി, മഞ്ഞുമഴയായി, ജലധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. അതിൽ ഞാൻ ഇല്ലാതാവുന്നു. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ പി മാധുരി പാടിയ ഈ ഗാനം കേൾക്കൂ. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ദേവന്മാരുടെ പ്രണയത്തെക്കുറിച്ചും നാം ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ ശിവന്റെ പ്രണയത്തിന് ആഴം ഏറെയാണ്. തന്റെ ജീവന്റെ പാതി ഇല്ലാതാവുന്ന സമയത്ത് വിരഹവേദന താങ്ങാനാവാതെ മനോനില നഷ്ടപ്പെട്ട ശിവൻ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. പാർവതി വന്നിട്ടുപോലും തന്റെ ആദ്യ പ്രണയിനിയായ സതി നഷ്ടപ്പെട്ട വേദന ഭഗവാന് മറക്കാൻ പറ്റുന്നില്ല. കൃഷ്ണപ്രണയവും ശിവപ്രണയവും ഒക്കെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ വിഷയമായിട്ടുണ്ട്. ഗൗരിപ്രണയിനിയായ ശിവന്റെ സ്വപ്ന സഞ്ചാരത്തെക്കുറിച്ച് തന്റെ ലാളിത്യമാർന്ന വരികളിലൂടെ പി ഭാസ്കരൻ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് കുരുക്ഷേത്രം എന്ന ചിത്രത്തിൽ. ഈ ഗാനം ആലപിച്ചത് എസ് ജാനകി, കെ രാഘവന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിതാര.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തെക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 മണിക്ക് 4 ഗേറ്റിന് സമീപമുള്ള ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചാണ് പരിപാടി.
1: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
3: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
8: ഇളയനില
7: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ് കോഴിക്കോട്.
10: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
11: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
0: ആകാശവാണി 103.6 RFM. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഹവാകർ പാദരക്ഷകൾ, റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
3: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
2: റിയൽ എഫ്എം പോഡ്കാസ്റ്റിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ച് തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങൾ കേട്ടിരുന്നല്ലോ. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
5: ഒരു തവണ മാത്രമല്ലേ ഇന്റർവ്യൂ എത്തിയിട്ടുള്ളൂ, അതിൽ ക്വാളിഫൈ ചെയ്തു. അതിന്റെ ഒരു A to Z കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഇന്റർവ്യൂ അനുഭവം?
6: ഇന്റർവ്യൂ കോള് കിട്ടുന്നു, മെയിൻസ് കഴിയുമ്പോൾ ഈ 1,000,000 ഒരു 3,000 പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 800,000 പേരോളാണ് എല്ലാ വർഷവും ലിസ്റ്റിൽ വരുന്നത്.
5: ഇന്റർവ്യൂവിന് എത്തുന്നതിൽ നിന്ന് ഒരു 4-1 പേര്
6: മാത്രമേ. അപ്പോൾ നേരെ പോകുന്നു, ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാവും. ഇന്റർവ്യൂ ബോർഡിൽ ഒരു സീനിയർ ആയിട്ടുള്ള UPSC മെമ്പർ ഉണ്ടാവും, കൂടാതെ അക്കാഡമീഷ്യൻസ് ഉണ്ടാവും, റിട്ടയർഡ് ആർമി നേവി എയർ വൈസ് മാർഷൽസ് സെക്കൻഡ് ഇൻ ചീഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ചീഫ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം, അക്കാഡമീഷ്യൻസ് ഉണ്ടാവും. എന്തൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് പോയാലും അത് അവർ ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഒരു പ്രിവിലേജ് സെറ്റ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അത്രയും അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്.
5: നമുക്കപ്പോൾ ഫേക്ക് ചെയ്യാൻ പറ്റില്ല,
6: ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫേക്ക് ചെയ്താൽ പോലും വിത്തിൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരത് പൊളിച്ച് പിന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കി തരും നമ്മൾ ഫേക്ക് ആണെന്ന്. അപ്പം എൻ്റെ ഒരു ഇന്റർവ്യൂ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നു, ചെയർപേഴ്സൺ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു.
5: ആരായിരുന്നു അത്?
6: ബണ്ടേ സാറായിരുന്നു അന്നുണ്ടായിരുന്നത്. ഷീ വാസ് വൈസ് അഡ്മിറൽ, റിട്ടയർഡ് ആയിരുന്നു ആള്. എന്നിട്ട് ബോർഡിൽ വന്നിരുന്നു. ഫസ്റ്റ് നമ്മുടെ ഒരു കാഷ്വലി നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കും, സെക്കൻഡ് അടുത്ത മെമ്പറിലേക്ക് ചോദിക്കും. അന്ന് കോവിഡ് വളരെയധികം നമ്മുടെ കേരളത്തിൽ സെക്കൻഡ് വേവ് നടക്കുന്ന സമയമായിരുന്നു. ബാക്കി ഇന്ത്യയിൽ എല്ലായിടത്തും ആ ഒരു കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുക, ഇന്ത്യയിൽ എല്ലായിടത്തും കുറയുന്നു പക്ഷേ കേരളത്തിൽ കൂടുന്നു. പക്ഷേ അതിൻ്റെ റീസൺസ് ആരും പറയുന്നില്ല. അപ്പം രണ്ടാമത് കർഷക സമരം നടക്കുന്ന സമയമായിരുന്നു, 3 പെഗാസസ് നടക്കുന്ന സമയമായിരുന്നു, അതും എൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എങ്ങനെ ചോദിക്കുന്നു അറിയില്ല. അവർ ഫസ്റ്റ് കംഫർട്ട് സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മളെ കംഫർട്ടാക്കുന്ന നമ്മുടെ അടുത്ത് നിന്ന് ലൈക്ക് ദേ വി ആർ കംഫർട്ടബിൾ എന്നൊരു ഇമേജ് വരുത്തിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ്

0: ക്വസ്റ്റ്യൻ വന്നത് എൻ്റെ ഹോബീസിൽ ഞാൻ എഴുതിയിരുന്നത് ഡിബേറ്റിങ്ങും സ്പീച്ചും ഇതുമൊക്കെ ആയിരുന്നു. പബ്ലിക് സ്പീക്കർ ആയിരുന്നു എന്നൊക്കെയായിരുന്നു എഴുതിയിരുന്നത്.
1: അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം മുമ്പ് ഉണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങും പിന്നെ സ്പീക്ക് ഫോർ ഇന്ത്യ, ഫെഡറൽ ബാങ്കിൻ്റെ ഓൾ കേരള എക്സ്റ്റംബോ സ്പീച്ച് കോമ്പറ്റീഷനും ഡിബേറ്റ് കോമ്പറ്റീഷനും ഒക്കെ പോയിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്പീച്ച് എന്നായിരുന്നു ആദ്യം ചോദ്യം. അപ്പം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓക്കെ, നമ്മുടെ സീസറിൻ്റെ സ്പീച്ച് ഉണ്ട്, സോറി മാർക്ക് ആൻ്റണി സ്പീച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഓക്കെ, യു ആർ സ്റ്റാൻഡിങ് ആസ് മാർക്ക് ആൻ്റണി, യു റിസൈറ്റ് ദ സ്പീച്ച് എന്ന് പറഞ്ഞു.
1: പറഞ്ഞു കൊടുക്കുകയോ?
0: ആ പറഞ്ഞു. ഒന്ന് രണ്ട് സ്പീച്ച് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് റോമൻസ് ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡു യു നോ എനി അതർ ഗുഡ് സ്പീക്കേഴ്സ് ഫ്രോം ഇന്ത്യ ഹു വാസ് അവർ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹിസ് നെഹ്റു.

0: അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു.
1: അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്,
0: അവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യമായിരുന്നു, കമ്പയർ നെഹ്റു സ്പീച്ച് വിത്ത് മാർക്ക് ആന്റണി സ്പീച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് രണ്ട് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും സമയം വേണമെങ്കിൽ നമുക്ക് ചോദിക്കും, ക്യാൻ ഐ ടേക്ക് 30 seconds ടു തിങ്ക് ഓവർ ഇറ്റ് എന്ന് വെച്ചു സമ്മതിച്ചു. അപ്പൊ ഞാൻ രണ്ട് സ്പീച്ചും വളരെയധികം ഇമോഷണലി ഹൈ ഇൻ കണ്ടന്റ് ആണ്, അപ്പൊ നമ്മൾ ഡിക്ലമേഷൻ എന്ന് പറയും, രണ്ട് സ്പീച്ചും ഡിക്ലമേഷൻ ആയിരുന്നു. അപ്പൊ നെഹ്റു സ്പീച്ച് ആണെങ്കിൽ ഒരു പുതിയതായിട്ട് ഇൻഡിപെൻഡന്റ് കൺട്രിക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന്റെ അവസാനം നടന്ന ബ്രൂട്ടസിനെ എല്ലാവരും കൂടി കൊന്നു. അപ്പൊ അതൊരു നെഗറ്റീവ് കണ്ടറ്റേഷനാണ് എൻ്റെ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേ വർ ലൈക്ക് ഓക്കെ കൺവിൻസ്. പിന്നെ അടുത്ത മെമ്പറുടെ അടുത്ത് പോയപ്പോഴേക്കും പെഗാസസ് എന്താണെന്ന് അറിയോ ചോദിച്ചു. പെഗാസസ് ഈസ് എ സ്പൈസ് സോഫ്റ്റ്വെയർ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഐ സെഡ് ലൈക്ക് വി ഡോണ്ട് ഹാവ് എനി റിപ്പോർട്ട്സ് വിച്ച് ഇസ് വാലിഡേറ്റിംഗ് ഇറ്റ്സ് യൂസേജ് ഇൻ ഇന്ത്യ, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ സുപ്രീം കോർട്ട് എൻക്വയറി. പിന്നെ അടുത്ത ചോദിച്ചത്, ഓൺ ദിസ് ബിഹാഫ് യു ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നാഷണൽ സെക്യൂരിറ്റി. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ മാം, വിത്ത് ഹോം ടു ഡിബേറ്റ്? യു ഡിബേറ്റ് വിത്ത് യുവർ സെൽഫ്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് അതിന് ഫോർ ആയിട്ട് സംസാരിക്കാം, ഒരു മിനിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. ഞാൻ അതേമാതിരി ഡിബേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ
1: അപ്പൊ മുൻപ് എടുത്തിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ
0: വളരെയധികം സഹായിച്ചു. അതെ, കാരണം ഫ്ലോറും എഗെയിൻസ്റ്റും നമ്മൾ അതും ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വരാറില്ല സാധാരണ, ഫ്ലിപ്പായിട്ട് നമ്മൾ തന്നെ കൊടുക്കേണ്ടത്. പക്ഷെ അത് വളരെയധികം സഹായിച്ചു, കാരണം സ്പോണ്ടേനിയസ്ലി നമുക്ക് ഉത്തരങ്ങൾ വായിക്കാൻ
1: പറ്റും.
0: അതെ, ഇതൊക്കെയാണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി ഷുഡ് ബി ദർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ആ ഒരു ബാലൻസിങ് ടെക്നിക്ക് നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് അടുത്ത മെമ്പർ ചോദിച്ചു, ലൈക്ക് കേരളാസ് കോവിഡ് ഈസ് ഇൻക്രീസിംഗ് ബട്ട് ഓൾ ഇന്ത്യ ഇറ്റ് ഈസ് ഡിക്രീസിംഗ്, ഈസ് കേരള സ്റ്റേറ്റ് എ ഫെയിലിയർ എന്ന് ചോദിച്ചു. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ, ലിറ്ററലി കേരള സ്റ്റേറ്റ് ഒരു ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു. എന്താ ചിന്താഗതി, നമ്മളെന്തൊക്കെയാലും ഒരു ബ്യൂറോക്രറ്റ്സ് ആണ്, സിവിൽ സർവൻസ് ആണ്, കേരള ഗവൺമെന്റ് ഫെയിലിയർ ആണോ എന്ന് ചോദിക്കുന്ന അതിന് ഉത്തരം പറയാൻ ഐ എം നോട്ട് എ പേഴ്സൺ. കാരണം ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും അത് ഫെയിൽഡ് ആണോ സക്സസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറ്റ്സ് പീപ്പിൾ. അടുത്ത ഫെയിലിയർ ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ ദ നെക്സ്റ്റ് ഇലക്ഷൻസ്, പുതിയ ആളെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പൊളൈറ്റ്ലി തന്നെ പറഞ്ഞു, മാഡം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ക്യാൻ കോൾ കേരള ഗവൺമെന്റ് എസ് എ ഫെയിലിയർ. ദർ ഹാസ് ബീൻ സം ലാപ്സസ്, അത് നമ്മൾ അംഗീകരിക്കുന്നു, കാരണം ചില കോവിഡ് പ്രോട്ടോകോളിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ബട്ട് ദ കേരള ഗവൺമെന്റ് ഇസ് ട്രൈങ് ടു സോൾവ് ഇറ്റ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ആൻഡ് ഇതൊരു അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ്, ആർക്കും അറിയില്ല ഇതിൻ്റെ ഇത്. സോ വി ആർ ഓൾസോ വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് കേരള വാസ് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വെർ ദ മെഡിക്കൽ സിസ്റ്റം ഡിഡ് ഇൻ കംപ്ലീറ്റ്ലി കൊളാപ്സ്. സോ ദാറ്റ് ഈസ് ഓൾ പോസിറ്റീവ്സ്, ബട്ട് ദർ ആർ മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഐ ടോൾ ലൈക്ക് മാഡം, ദെൻ ദ ഗവൺമെന്റ് is failed or not, I think I am not the right person to tell that. It should be proved through the next election. That is the test of a government's failure or this.
1: അന്ന് election നടന്നിട്ടില്ല,
0: രണ്ടാമത്തെ election നടന്നിട്ടില്ല.
1: 2020 ലാണോ ഇത്?
0: ഇത് എന്റെ 2020 ലാണ് വരാൻ പോവാണ്. 2021 ൽ election നടക്കുകയായിരുന്നു. പിന്നെ ഈ പോയിന്റ് ഞാൻ ആഡ് ചെയ്തു, നിപ്പയും കോവിഡും അങ്ങനത്തെ പല ഇൻസിഡൻസ് വന്നപ്പോഴും ദ കേരള വാസ് ദ സ്റ്റേറ്റ് വിച്ച് വാസ് ബാറ്റ്ലിംഗ്, ആൻഡ് സോ വി ഹാവ് എക്സ്പീരിയൻസസ്, വി ആർ ഗെയിൻഡ് എക്സ്പീരിയൻസസ്. ബട്ട് മിസ്റ്റേക്സ് ഉണ്ട്, ഇറ്റ്സ് ബീങ് കറക്റ്റഡ് ആൻഡ് മൂവിങ് ഫോർവേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഉണ്ട്, അവരും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് നൗ വി ആർ മൂവിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു. ഷി വാസ് സ്മൈലിംഗ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ദെൻ ഫൈനലി ലൈക്ക് എന്തായി, ഡൽഹിയിൽ എവിടെയൊക്കെ കണ്ടു,
1: കൂളായി
0: കൂളായി. അപ്പോൾ ആ റോസ്റ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ടു ബി ഹോണസ്റ്റ്, ആ ഇന്റർവ്യൂ പാനലിൽ എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, ഇപ്പം ആരാണെങ്കിലും എന്ത് പറഞ്ഞാലും. പക്ഷെ നമ്മൾ മാക്സിമം ജെനുവിൻ ആവാൻ നോക്കുക. ജെനുവിൻ എന്ന് പറയുമ്പോൾ വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ഒപ്പീനിയൻസ് പറയാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും, കാരണം ബോർഡിലുള്ളവരാണെങ്കിലും നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂറോക്രറ്റ്സ് ആയിട്ടാണ്.
1: അതെ,
0: നമ്മൾ ഗവൺമെന്റോ പ്രോ ഗവൺമെന്റോ ആന്റി ഗവൺമെന്റോ ആവേണ്ട കാര്യമില്ല. നമ്മൾ വളരെയധികം ഒരു മിഡിൽ പാത്ത് എടുക്കുക, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയാം, ഹൗ ടു ഇംപ്രൂവ് ഫോർവേഡ്, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുത്തിട്ട് പോസിറ്റീവ് നോട്ടിൽ ഇന്റർവ്യൂ ആണ് ഞാൻ എൻഡ് ചെയ്തത്. എനിക്ക് ഇന്റർവ്യൂവിൽ ഒരു 180 marks ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഡീസന്റ്, ഒരു ഗുഡ് അബവ് മാർക്സ് ആയിരുന്നു.
1: അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നോ?
0: ഒന്ന് രണ്ട് ബോർഡ് മെമ്പേഴ്സ് എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ നമുക്ക് റെസ്പോൺസ് പോലും കിട്ടില്ല, ബിക്കോസ് അത് അവർക്ക് റെസ്പോൺസ് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല. ദേ ജസ്റ്റ് വാണ്ട് ടു ഷോ ദാറ്റ് ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ ലെറ്റ് യു ബി ഓപ്പൺ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് എന്തൊക്കെ പറയാനുള്ള പറഞ്ഞോളൂ. ഒന്ന് രണ്ട് ഈ മെമ്പറെ ചിരിച്ചു എന്ന് പറയുന്ന ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ ബോർഡ് മെമ്പറിൽ ഒരാൾ എന്റെ അടുത്ത് ക്വസ്റ്റിനേ ചോദിച്ചില്ല. ആൾ എന്റെ ഹാൻഡ് ജെസ്റ്റേഴ്സും എന്റെ ഐ മൂവ്മെന്റ്സും അനലൈസ് ചെയ്യായിരുന്നു. സോ ഐ തിങ്ക് മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഗെസ്റ്റേഴ്സ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു, ബട്ട് നമ്മളൊരു പ്ലസന്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ ഇരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
3: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
1: ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ട് തന്നെയാണല്ലോ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെയുള്ള?
0: ഏപ്രിൽ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ. ഡിസംബറിൽ മെയിൻസിന്റെ റിസൾട്ട് വരും. ഒരു ഫെബ്രുവരി തൊട്ട് തന്നെ ഇന്റർവ്യൂ തുടങ്ങും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞ് മെയിൽ റിസൾട്ട് വരും. അതാണ് സാധാരണ ഇത്. അപ്പൊ എന്റെ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ഒക്കെ തീർന്നിരുന്നു. പിന്നെ മാർച്ച് ഏപ്രിൽ ആയപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് അധികം

0: ചിന്തിക്കാൻ നിന്നില്ല. കാരണം കിട്ടിയാലും ഇല്ലെങ്കിലും ലെറ്റസ് ഗോ വിത്ത് ദ പ്രിപ്പറേഷൻ. അപ്പോൾ അടുത്ത പ്രിലിംസിലേക്കുള്ള സമയമായിരുന്നു. അപ്പോഴേക്കും പ്രിലിംസ് പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ പീരീഡ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് ഡിവോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, തിരിച്ചെത്തു, ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുക്കുന്നു, തിരിച്ച് പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കിട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള നമ്മളൊരു ലെവലിലേക്ക് പോയാൽ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പ്രിലിംസ് പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവാ ചെയ്തത്.
1: ആ റിസൾട്ട് വന്ന ദിവസത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഓർക്കുന്ന ഒരു നിമിഷം അതായിരിക്കും. അതെങ്ങനെയാണ് ആ ഒരു മൊമെന്റ്?
0: ആ മൊമെന്റ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 26 സെപ്റ്റംബർ 2021 20 പരീക്ഷയുടെ റിസൾട്ട് 21 ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അന്ന് ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മ, മുത്തശ്ശി എന്ന് പറയും, മുത്തശ്ശി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഒരു കല്യാണത്തിനായിട്ട് തമിഴ്നാട് പോയിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, രണ്ട് ദിവസം മുന്നേ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അച്ഛ റിസൾട്ട് വരാനായും തോന്നുന്നു, കയറിയില്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് എന്താണെന്ന് ഞാനിങ്ങനെ. അച്ഛൻ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, കയറിയാലും ഇല്ലെങ്കിലും അടുത്തതിന് പ്രിപ്പയർ. അച്ഛൻ്റെ ആൻസർ വളരെ സോളിഡ് ആയിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നു. ഫസ്റ്റ് കാര്യം നമ്മൾ അറിയുന്നത് TVയിലൂടെയും പിന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ റിസൾട്ട് വന്നു 257. നമ്മൾ എനിക്ക് തോന്നുന്നു ഏതൊരാളും ചെയ്യുക ഒരു
1: 257
0: ആയിരുന്നു. അപ്പോൾ ഇത് ഏതൊരു വ്യക്തിയും ചെയ്യുക ഒരു 10 തവണയെങ്കിലും നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കാം, അല്ല നമ്മുടെ ഒരു ഉറപ്പുവരുത്തണമല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായിരുന്നു. മുത്തശ്ശിയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഇപ്പോൾ പാലക്കാട് ഒരു നാട്ടിൻപുറമാണ്. അപ്പോൾ കുറേ രാഷ്ട്രീയക്കാരും എല്ലാവരും സന്തോഷം അറിയിക്കാൻ വന്നിരുന്നു. ബന്ധുക്കളെല്ലാവരും വന്നിരുന്നു. പിന്നെ പല സംഘടനകളും ആൾക്കാരും വന്നു. ഒരു 3-4 ദിവസത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു
1: എയർലൈനുമായൊരു
0: അതെ. പിന്നെ നമ്മളും ഇതായിരിക്കും, നമ്മളൊരു 4 ദിവസം നമ്മുടെ ഫോണും ഇതും എല്ലാം റിംഗിങ് ആയിരിക്കും. കൺഗ്രാജുലേഷൻ പറയാൻ വിളിക്കുന്നു, ഓൾ ദി ബെസ്റ്റ് പറയാൻ വിളിക്കുന്നു. പിന്നെ എല്ലാം നമ്മൾ ആ ഒരു സന്തോഷത്തിലാണ്. ഈ പറഞ്ഞൊരു 3 വർഷത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഓക്കെ, ഇത് മാത്രമല്ല ബട്ട് അതും കൂടി ചേർത്തിട്ടുള്ളൊരു വേർത്ത് ഉണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ പിറ്റേ ദിവസമാണ് വന്നത്. പിന്നെ എല്ലാവരുമായിട്ട് വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ള വളരെയധികം കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ. കാരണം വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും, അതിഥികൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുള്ളൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ഈ പറഞ്ഞൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എല്ലാ UPSC ആസ്പിറൻസും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് ഈ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത്. പേടിയും സന്തോഷം ഒരേപോലെ വരുന്ന ഒരു ഇതാണ്.
1: അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എല്ലാവരും സ്വപ്നം കണ്ട മറ്റ് അല്ലെങ്കിൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, മസൂറിയിൽ എത്തുക എന്നുള്ളത്. ആ ട്രെയിനിങ്ങിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക. മസൂറിയിലെ ആ ഒരു ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഉള്ള ഒരു എൻട്രി കൂടിയാണ് എല്ലാവരും തുടക്ക കാലം തൊട്ടേ സ്വപ്നം കാണുന്നത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
0: ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് ആ ട്രെയിനിങ്ങിന് നമ്മൾ പറയുന്നത്. അതൊരു ബേസിക് ഫൗണ്ടേഷൻ, 3-3.5 മാസത്തിന്റെ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ്. അത് എല്ലാ സർവീസുകാർക്കും, ഈ UPSC ഇപ്പം 800 പേരോളം എടുക്കുന്ന 800 പേർക്കും ഒരുമിച്ചായിരിക്കും ട്രെയിനിങ്. 800 പേരിൽ എല്ലാവരും ചിലപ്പോൾ ജോയിൻ ചെയ്യണം എന്നില്ല, ഒരു 500 പേരോളം മറ്റേ ജോയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർ അടുത്ത പരീക്ഷയ്ക്ക്
1: തയ്യാറെടുക്കും.
0: നമുക്ക് ലീവ് എടുക്കാം.
1: അതെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിനെ കണ്ട്? അതായത് ആദ്യം 257 റാങ്കിൽ വരുന്നു, IRS കിട്ടും എന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ.
0: പിന്നീട് ഞാൻ പ്രിലിംസ് വരുന്ന വർഷം പ്രിപ്പയർ ചെയ്തില്ല. കാരണം ട്രെയിനിങ്ങിന്റെ ഇടയിൽ കൂടെ നമുക്ക് എക്സാം എഴുതുന്നതിൽ നിന്ന് നമുക്കൊരു ബാൻ ഉണ്ട്. കാരണം ട്രെയിനിങ് ഇടയ്ക്ക് വെച്ചിട്ട് പോവാതിരിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എഴുതണം തോന്നിയിരുന്നു. പിന്നെ എനിക്കും തോന്നി കേരളം ഞാൻ കംഫർട്ടബിൾ ആയി. കേരളത്തിൽ തന്നെയായിരുന്നു പോസ്റ്റിങ്ങും.
1: സ്വന്തം സംസ്ഥാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണോ?
0: ഞങ്ങളുടെ സാധ്യത ഒട്ടും പറയാൻ പറ്റില്ല. ആ ഒരു വർഷത്തെ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് ഒരു തീരുമാനം വരുന്നത്? ഇപ്പം ഞങ്ങൾക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാം, കേരളം, തമിഴ്നാട്, കർണാടകം. ആ വർഷം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്നുള്ള ഇത് അവർ ഓപ്റ്റ് ചെയ്ത സ്റ്റേറ്റ്സ് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് എത്തി, കൊച്ചിയിൽ പോസ്റ്റിംഗ് വന്നു. അതുകൊണ്ട്
1: ആദ്യത്തെ എൻട്രി പോസ്റ്റിംഗ് എന്താണ്?
0: എൻട്രി പോസ്റ്റിംഗ് Level 10 അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും പോസ്റ്റിംഗ്. 4 വർഷം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കും പോസ്റ്റിംഗ്. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ IRSൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ IRSൽ ഇൻകം ടാക്സ് എന്നുള്ള വിഭാഗത്തിലാണ്. അതിൽ നമുക്ക് മൊത്തം 16 വർഷത്തോളം നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ നിൽക്കാം.
1: തുടർച്ചയായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തം സർവീസ് കാലയളവിൽ
0: തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 8 വർഷം കഴിഞ്ഞ് 2 പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ 1 റീജിയനിലെ പുറത്തു പോകേണ്ടി വരും. പിന്നെ 2 വർഷത്തെ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞ് പിന്നെയും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മൊത്തം 16 വർഷം ചെയ്യും.
1: അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് കേരളത്തിന് പുറത്താണെങ്കിലോ?
0: എല്ലാ വർഷവും ഇതിൽ ജനറൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം നമുക്ക് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുക്കാം, അവർ ആ സ്റ്റേറ്റിലത്തെ വേക്കൻസി നോക്കും. വേക്കൻസി നോക്കിയിട്ട് നേരത്തെ ഒരു കർണാടകയിലുള്ള ഒരാളാണ്, ഒരു 4 വർഷം കഴിഞ്ഞ് കേരളത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. കൊടുത്തിട്ട് കേരളത്തിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ കിട്ടും. കേരളത്തിൽ കിട്ടി തുടങ്ങിയ 16 വർഷം ആ കിട്ടുന്ന സമയം തൊട്ടാണ്
1: കാലഘട്ടം.
0: അപ്പൊ പിന്നെ കംഫർട്ടബിൾ ഒരു പോസ്റ്റ്. പിന്നെ ഹോം പോസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു
1: പോസ്റ്റിംഗ്
0: സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ 3.5 മാസത്തോളം ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് മുസൂരിയിൽ നടക്കും, ചിലപ്പോൾ ഗുർഗാണിൽ നടക്കും, 3-4 അക്കാഡമീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും നടത്താം. അതിന്റെ ബേസിക്സ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ, ബേസിക്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, എത്തിക്സ് ഉണ്ടാവും. പിന്നെ മോർ ദാൻ പഠിക്കലിനെക്കാട്ടിലും ഫിസിക്കൽ എക്സസൈസ് അപ്പം തന്നെ നമുക്ക് തുടങ്ങും. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ കമ്പൽസറി. അവിടെ പിന്നെ ഏത് അക്കാഡമീസിലാണെങ്കിലും, ഏത് സർവീസിലും, ഏത് അക്കാഡമീസിലും 6 തൊട്ട് 7 വരെ കമ്പൽസറി ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7 to 8, 9 നമുക്ക് ബ്രേക്ക് ഉണ്ടാവും. 9 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്

0: ഉപയോഗിക്കാൻ പോകുന്നു. 10 ക്ലാസ് തുടങ്ങുന്നു, വൈകുന്നേരം 5 വരെ ക്ലാസ്സാണ്. പിന്നെ ഈവനിങ് സ്പോർട്സ് ഒരു എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോളം സ്പോർട്സ് ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടപ്പോഴേക്കും ഡിന്നർ ആവുന്നു. നമ്മൾ ആ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു കുറേ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ഒരു സൈക്കിൾ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഒരു ടൈമിങ്സിലാണെങ്കിൽ നമ്മൾ അത്ര പേരൊക്കെ നമ്മുടെ ഓവർ നൈറ്റ് ഒക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നുണ്ടാവുക. യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ആ ഒരു എന്താ പറയുക സർക്കേഡിയൻ റിത്തം ഒക്കെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
1: എന്നാൽ ഈ മസൂറിയിലൊക്കെ രാവിലെ 6 മണിക്ക് എണീറ്റ് ഗ്രൗണ്ടിലേക്ക്
0: ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. തണുപ്പും ഇതൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നെ ആ ഒരു സ്ട്രിക്റ്റ് ആണ്, അക്കാഡമീസ് ഏതെടുത്താലും സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് റൂൾസ് റൂൾസ് ആണ്, അതിലൊരു കോംപ്രമൈസ് ഇല്ല. 6 മണി 6 മണി 5:55 എത്തണം.
1: പണിഷ്മെന്റ് ഉണ്ടോ?
0: പണിഷ്മെന്റ് ഉണ്ട്, മെമ്മോ ഉണ്ടാവും. ഓരോ ഡിഫറെന്റ് രീതിക്കുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവും.
1: ഗ്രൗണ്ടിലൊക്കെ എത്താൻ വൈകി കഴിഞ്ഞാൽ എന്താണ് പണിഷ്മെന്റ് ഉണ്ടാവും?
0: മോസ്റ്റ്ലി ഒന്നുകിൽ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മള് 1 hour ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈവനിങ് എക്സ്ട്രാ വല്ല പ്ലേയിങ് ഗെയിംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഗെയിംസ് 1 hour കളിക്കേണ്ടി വരും. അപ്പൊ അതും പിന്നെ
1: കിട്ടിയിട്ടുണ്ട്.
0: പിന്നെ യോഗയുണ്ട്, യോഗ കമ്പൽസറി ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഫൗണ്ടേഷൻ കോഴ്സ് ഏത് അക്കാഡമി ചെയ്താലും ഭാരദർശൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ ഡേയ്സ് ഉണ്ട്, ഓരോ സ്റ്റേറ്റിന്റെ ഇത് എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കുറേ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. നമ്മൾ പാക്ഡ് ആയിരിക്കും, ടൈറ്റ് പാക്ഡ് ആയിരിക്കും. നാളെ ചിലപ്പോൾ പ്രോഗ്രാം ഉണ്ടാവും, നാളെ ഒരു PPT ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മളെ കുറെ കൂടെ എല്ലാവരുടെ ജെല്ലി ചെയ്ത് ആ ഒരു ബാച്ചിൽ എല്ലാവരുടെ ജെല്ലി ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ മെയിൻ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. കാരണം മറ്റേ മെയിൻ ട്രെയിനിങ് ഇപ്പോൾ IRS ആണെങ്കിൽ നാഗ്പൂരാണ് ഞങ്ങളുടെ ഒരു 1.5-2 വർഷത്തോളമുള്ള ട്രെയിനിങ്. IPS ആണെങ്കിൽ ഹൈദരാബാദാണ്. IAS ആണെങ്കിൽ മുസൂരി തന്നെയാണ്. കസ്റ്റംസ് ആണെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പാലാസമുദ്രത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 2 വർഷത്തോളം ട്രെയിനിങ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ നോർമൽ UPSC ലൈഫ് എന്ന് ഈ ഒരു ലൈഫിലേക്ക്. കാരണം ആ അക്കാഡമിയിൽ മെയിൻ പാരന്റ് അക്കാഡമിയിൽ വരുന്നത് തൊട്ട് നമുക്ക് നമ്മൾ ഏതാണോ സർവീസ് അതിനെക്കുറിച്ചായിരിക്കും നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് ലോയും ആക്ടിനെ കുറിച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. പോലീസിലാണെങ്കിൽ IPCC CRPC ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അത് കണ്ടന്റ് ഹെവിയാണ്, അത് വളരെയധികം സമയവും ഇതൊക്കെ ഉള്ളതാണ്.
1: അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചാൽ അത്ര തന്നെ ഹെവി ആയിട്ട് അത് കഴിഞ്ഞാലും
0: പഠിക്കാനുണ്ട്. അതെല്ലാ സർവീസിലുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഫിസിക്കലി ഇപ്പോൾ ചിലവർ പറഞ്ഞാൽ മിക്കവരും പരീക്ഷ കഴിയുന്നിടത്തോളം എല്ലാവരും ഫിസിക്കലി വളരെ ഇനാക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ എയ്തർ യു ഡു അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എല്ലാം കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷെ അതൊരു കണക്കിന് നല്ലതുമാണ്. നമ്മൾ അതുവരെ നമ്മൾ കുറച്ചുകൂടി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, കഴിക്കുന്നു പഠിക്കുന്നു കിടക്കുന്നു. അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് കൂടി ഒന്ന് ബെനിഫിഷ്യൽ ആവാനായിട്ട് സഹായിക്കും. നാഗ്പൂർ IRS അക്കാഡമി എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ IRS ഓഫീസേഴ്സാണ് വന്ന് ക്ലാസ്സസ് എടുക്കുന്നത്. നമുക്ക് അത്ര എക്സ്പോഷർ കിട്ടുകയാണ്. ഇപ്പോൾ IPS ആണെങ്കിൽ സീനിയർ മോസ്റ്റ് IPS ഓഫീസേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മുടെ സബ്ജക്ട് നോളജ് വളരെയധികം കൂട്ടാനും സഹായിക്കും. പ്ലസ് അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി നമ്മൾ കുറെ കൂടെ ആക്റ്റീവ് ആവുകയും ചെയ്യും.
1: നെറ്റ്വർക്കിംഗ് അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? എല്ലാ സർവീസിലുള്ള ആളുകളും എത്തുന്നു. ആ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്?
0: ഇപ്പോൾ ഈ പറഞ്ഞവർ മുസൂരിയിലോ അല്ലെങ്കിൽ ഗുഡ്ഗാവണിലോ എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാ സർവീസിനുള്ള ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഫ്രഷ് ന്യൂ ആണ് അവിടേക്ക്. അപ്പോൾ നമുക്ക് പല കൺസേൺസും ഉണ്ടാവും, പല ഇതും ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യും. പിന്നെ പല ക്ലബ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വഴിക്ക് നമ്മൾ കുറെ കൂടെ ജെല്ലാവും എല്ലാവരും തമ്മിൽ. പിന്നെ ഒരുപാട് ട്രക്കിങ്സ് ഉണ്ടാവും. അവിടെയും ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രക്കിങ്സ് ഓപ്ഷനല്ല, കമ്പൽസറി ട്രക്കിങ്സ് ആയിരിക്കും. നമ്മളെല്ലാം ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ട്രക്കിങ് കുറച്ചുകൂടി എന്താ പറയുക ഫിസിക്കലി എൻഡ്യൂറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, കൂടെയുള്ള ആൾ ചിലപ്പോൾ നമ്മളെ അപ്പോഴായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവഴിക്കായിരിക്കും നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ആയാലും ഇന്നല്ലെങ്കിൽ നാളെ ഔദ്യോഗികപരമായിട്ടുള്ള ആവശ്യങ്ങളും വരും, പേഴ്സണലായിട്ടുള്ള ആവശ്യം വരും. അപ്പം ഇവരുമായിട്ടുള്ളെല്ലാം ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ കൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻകം ടാക്സ്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ IRS ഇൻകം ടാക്സാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സെർച്ചിന് പോവാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോലീസ് ഫോഴ്സ് വേണം, സ്റ്റേറ്റ് പോലീസിൻ്റെ പോലീസ് ഫോഴ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാച്ച് മേറ്റോ നമ്മുടെ സീനിയറോ ആയിരിക്കും ചിലപ്പോൾ അവിടുത്തെ ACPO CPO. അപ്പോൾ നമുക്ക് നോർമൽ റൂട്ടിൽ കൂടെ കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മളൊരു ഒരു ഫോൺ വിളിച്ചാൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അർജൻറ് ആണ്. അപ്പോൾ അവർ ആ ഒരു നമ്മുടെ ആ ഒരു ബോണ്ട് കൊണ്ട്, അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ കാര്യം പോലും ആ ഒരു ബോണ്ടിങ് കൊണ്ട് നടക്കും. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മുടെ പല പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കൺസേൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ അവർ അറിയാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോത്ത് ഒഫീഷ്യലി ആൻഡ് പേഴ്സണലി അവർ ഈ പറഞ്ഞതുപോലെ എല്ലാം ഹെൽപ്പ് ചെയ്യും സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൊണ്ട്.
1: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ IAS IPS പോലുള്ളതിനൊക്കെ കാഡർ വരുമ്പോൾ ഭാഷ പഠിപ്പിക്കുമെന്ന് പറയാറുണ്ട്, അത് IRS-നുണ്ടോ?
0: ആക്ച്വലി IRS-ന് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഇല്ല ഞങ്ങൾക്ക്. കാരണം ഇത് ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബേസ് മിനിമം. ഹിന്ദി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ ഉണ്ട് അക്കാഡമിയിൽ, ഇംഗ്ലീഷ് എക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ അടുത്ത്, ഇംഗ്ലീഷും ഒരു പേപ്പർ ഉണ്ട്. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ഒരു ഇതാണ്. IAS-ൽ IPS-ൽ അത് കമ്പൽസറി ആണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കമ്പൽഷൻ നമുക്കില്ല. പക്ഷെ വർക്ക് ഈസി ആവാൻ നമ്മളത് പഠിക്കുന്നത് നല്ലതായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പൊ കന്നഡയാണെങ്കിൽ കന്നഡ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക്സ് എങ്കിലും. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ചിലപ്പോൾ മെജോറിറ്റിയും ലോക്കൽ ആൾക്കാരായിരിക്കും, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും സെൻസിറ്റീവ് പോസ്റ്റിലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അറിയണം, അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞൊരു ലോക്കൽ കൾച്ചർ കൂടി നമുക്ക് ഇംബൈബ് ചെയ്താൽ നമുക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും ആൾക്കാരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണെങ്കിൽ.

0: എല്ലാം വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം എനിക്ക് ഇപ്പം കേരളത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷെ എവിടെയാണെങ്കിലും അത് പഠിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം നാഗ്പൂർ ട്രെയിനിങ് 2 വർഷം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ പുറകോട്ട് പോയാൽ നമുക്ക് ആ ട്രെയിനിങ്ങിൽ പൂർണ്ണമായിട്ടും അത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്?
0: അത് എല്ലാ അക്കാഡമിയിലും ഉള്ള ഒരു ചോദ്യമാണ്. UPSC കഴിഞ്ഞ അക്കാഡമിയിൽ ട്രെയിനിങ് നാഗ്പൂരാണെങ്കിൽ പേപ്പേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. ഒരു 10-20 പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. നല്ല പാടുള്ള പേപ്പേഴ്സാണ്, കാരണം ഇൻകം ടാക്സ് ആക്ട് നമ്മളുമായിട്ട് ഒരു ബന്ധം അതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ BTech കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ല കോച്ചിങ് ആയിരിക്കും. ഇപ്പം നാഗ്പൂരാണെങ്കിൽ എനിക്കറിയാം അവിടെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ പഠിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എക്സാംസ് എന്തെങ്കിലും വശാൽ ക്ലിയർ ആയില്ലെങ്കിൽ അവർ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു ചാൻസ് കൂടി തരും എഴുതാനായിട്ട്. പിന്നെ ഐ തിങ്ക് 1-2 ചാൻസ് കൂടി ഉണ്ട് അത് ക്ലിയർ ആവാനായിട്ട്. ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ IRS ഡെസിഗ്നേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പൊതുവെ എല്ലാവരും 2 അറ്റംപ്റ്റ് കഴിയുമ്പോഴേക്കും അതിൽ ക്ലിയർ ആവുന്നതാണ്.
3: കപ്പാസിറ്റി ഉള്ളവരാണല്ലോ ഇത്
0: വരുന്നത്. അതെ, അപ്പൊ അതിന് കപ്പാസിറ്റി ഉള്ളവരാണ് വരുന്നതും. പിന്നെ ലൈക്ക് അവർ ഹെൽപ്പും ചെയ്യും. ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട് അവിടെ. ഫാക്കൽറ്റീസ് എല്ലാം IRS ഓഫീസേഴ്സ് ആയിരിക്കും ഉണ്ടാവും അവിടെ. അപ്പൊ പിന്നെ അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ IPSലും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് സ്വിമ്മിംഗ് അറിയില്ല, ഇനി എന്ത് ചെയ്യും? പക്ഷെ അത് വേറെ ഓപ്ഷൻ, അത് പഠിക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആണ്. പിന്നെ ഹെൽപ്പ് ചെയ്യും. ഏത് അക്കാഡമീസ് ആണെങ്കിലും അവർക്ക് അൾട്ടിമേറ്റ്ലി കോളേജ് പോലെ നമ്മളെ അവിടെ തോൽപ്പിച്ചിട്ട് അവർക്കൊന്നും കാര്യമില്ല. കാരണം ഓഫീസേഴ്സ് ഇത്രയും നമ്പേഴ്സ് വേണം പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യും. പിന്നെ 1-2 അറ്റംപ്റ്റും തരും, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ.
3: ക്ലിയർ ചെയ്ത് പോസ്റ്റിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇപ്പോ നേരത്തെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു റെയ്ഡ് ഉണ്ടായിരിക്കുന്നു. ഈ എന്തൊക്കെയാണ് ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: IRSലെ ജോലിയുടെ നേച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പോസ്റ്റിംഗ് അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും.
3: ഏതെങ്കിലും ജില്ലയിലായിരിക്കും?
0: ഏതെങ്കിലും ജില്ലയിലായിരിക്കാം. മോസ്റ്റ്ലി ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻകം ടാക്സിന്റെ കൊച്ചിയിലാണ്. 4-5 മേജർ ഓഫീസേഴ്സ് കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഓഫീസേഴ്സ് വരുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും 1-2 പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ 2 വിഭാഗമായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇൻകം ടാക്സിൽ. ഒന്ന് ഈ പറഞ്ഞ ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം വരുന്നുണ്ട്. അസസ്മെൻ്റ് എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ എല്ലാ വർഷവും ITR ഫയൽ ചെയ്യുന്നുണ്ട്. ITR ഫയൽ ചെയ്യുന്നതിൽ എല്ലാം കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരാളുടെ ഇൻകം, ഇപ്പം ഞാനൊരു 10 ലക്ഷമാണ് ഇൻകം കാണിച്ചിരിക്കുന്നത്, പക്ഷേ എൻ്റെ ബാങ്കിൽ ഒരു 15 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഇൻകവും എൻ്റെ ബാങ്കും തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു പെശകുണ്ടെന്നുള്ളത് സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം അത് നോക്കിയിട്ട് നമുക്ക് നോട്ടീസ് അയക്കാം, അത് ക്ലാരിഫിക്കേഷൻ ഈ പറഞ്ഞ ഈ വ്യക്തിയോട് ചോദിക്കാം. അതാണ് അസസ്മെൻ്റ്. കുറേ കൂടെ അവരുടെ ടാക്സ് അസസ് ചെയ്യാണ്. ആദ്യത്തെ ഒരു വർഷം ഞാൻ അതിലായിരുന്നു ഇരുന്നിരുന്നത്, അസസ്മെന്റിലായിരുന്നു ഇരുന്നിരുന്നത്, കൊച്ചിയിലായിരുന്നു ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ വിഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ ഫീൽഡ് ഓറിയൻറ്റഡ് ആണ്. സെർച്ച് നടത്തുന്നു, സർവേ നടത്തുന്നു, ഈ പറഞ്ഞ സോ കോൾഡ് റെയ്ഡ് നടത്തുന്നു. അപ്പോൾ അതൊരു കുറേ കൂടെ ഇൻട്രൂസീവ് ആക്ഷൻ ആണ്. നമ്മൾ ഒരാളുടെ വീട്ടിലോ ഫാക്ടറിയിലോ പോയിട്ട് അത് നമ്മുടെ ടെമ്പററി നമ്മുടെ കസ്റ്റഡിയിലാക്കിയിട്ട് ആ ഫാക്ടറി. അപ്പോൾ അതിനൊക്കെ നമ്മൾ വളരെയധികം ടാക്സ് ഇവേഷൻ നടന്നു എന്നുള്ളതിൻ്റെ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷന് പോകുള്ളൂ. കാരണം അത് കുറേ കൂടെ ഒരാളുടെ പ്രൈവസി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻസും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അൺഅക്കൗണ്ടഡായിട്ടുള്ള ക്യാഷ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവസാനം അതിൻ്റെ ബേസിസിൽ ഇദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷൻ ആണ് നമ്മുടെ മെയിൻലി ഒരു ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൻ്റെ വരുന്നത്. ഈ രണ്ടാണ് മേജർ ഡിവിഷൻസ് വരുന്ന ഇൻകം. പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് കുറേ കൂടെ പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 മേജർ വെർട്ടിക്കൽ. പിന്നെ ഇപ്പോൾ പുതിയ വെർട്ടിക്കൽസ് വരുന്നത് നമ്മുടെ ഫോറിൻ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ഫോറിനിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അറിയിക്കാതിരിക്കുകയാണ്. അപ്പം അതിന് ഫോറിൻ അസറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ട്. അവർ ഈ പറഞ്ഞവരെ നമ്മൾ പല കൺട്രീസുമായിട്ട് നമുക്ക് MOU ഉണ്ട്. ദുബായ് ആയിട്ടോ UAE ആയിട്ടൊക്കെ നമുക്ക് MOUs ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. അത് വെരിഫൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇൻ്റലിജൻസ് യൂണിറ്റ് വേറെ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. അവരിപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻസും നോക്കിയിട്ട് എന്തെങ്കിലും ഒക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡിസിമിനേറ്റ് ചെയ്ത് എൻക്വയറി ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ ബിനാമി പ്രൊഹിബിഷൻ യൂണിറ്റ്സ് ഉണ്ട്. ഇൻകം ടാക്സിൽ 3 ആക്ടുകളാണ് മെയിൻലി നമ്മുടെ കൺസേണിൽ വരുന്നത്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961 വന്നതാണ്. പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് വരാൻ പോവാണ്. പിന്നെ നമ്മുടെ ബിനാമി പ്രൊഹിബിഷൻ ആക്ട്, ബിനാമി പ്രോപ്പർട്ടി. എൻ്റെ സ്വത്ത് വെച്ച് ഞാൻ വേറൊരാളുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു, പക്ഷെ അത് അനുഭവിക്കുന്ന ഞാൻ. അപ്പം അതുവഴിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇവേഷൻ അന്വേഷിക്കാനാണ് ബിനാമി പ്രൊഹിബിഷൻ ആക്ട്. അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. പിന്നെ 3-ാമത്തെ നമ്മുടെ ബ്ലാക്ക് മണി ആക്ട്. ഇപ്പം നമ്മൾ ഫോറിൻ അസറ്റിന് പറയുന്ന പേരാണ് നമ്മുടെ ഇൻകം. സാധാരണ എല്ലാവരും ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ക്യാഷിനാണ്. പക്ഷേ ഫോറിൻ അസറ്റ് അല്ലെങ്കിൽ ഫോറിൻ മണി ഉണ്ട്, പക്ഷെ അതിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിനാണ് ബ്ലാക്ക് മണി ആക്ട്. അപ്പോൾ ഈ 3 ആക്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർവ്യൂവിൽ മെയിൻലി വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ആക്ട് വേറെ ഉണ്ടാവും. പക്ഷെ ഇതാണ് 3 മേജർ ആക്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഫിനാൻഷ്യലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സർവീസ് ആണിത്.
3: അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർവീസിന്റെ ഒരു ഭാഗമാകുമ്പോൾ പ്രത്യേകിച്ചും പോളിസി മേക്കിംഗിൽ

0: ഇരിക്കുന്ന ഒരാൾക്ക് ആരാധകരും ഒരുപാടുണ്ടാകും, ശത്രുക്കൾ അത്ര തന്നെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേജിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്?
1: നമ്മൾ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കാം, നമ്മൾ ഒരിക്കലും ഒരു പോസ്റ്റ് ബേസ്ഡ് ആയിരിക്കരുത് നമ്മുടെ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആണ്, ഇന്ന് ഈ പോസ്റ്റ് ആണെങ്കിൽ ഇതിന് മേ ബി ടുമാറോ വേറെ പോസ്റ്റ് ആയിരിക്കും, ഗവൺമെന്റ് ക്യാൻ ഡിസൈഡ്.
0: അതെ,
1: അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഡിസിഷനിൽ ഒരു പകുതി വരെ പോകും. കാരണം നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കത് ചെയ്യണം. വിത്ത് സീനിയേഴ്സിന്റെ എല്ലാം പെർമിഷൻ ഉണ്ട്, എല്ലാ അപ്രൂവൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർവേഡ്. പിന്നെ അതുകൊണ്ട് ഉണ്ടാവുന്ന ശത്രുക്കൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കും. ഇത് നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്, ഇതിൽ നത്തിങ് പേഴ്സണൽ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ആരാധകരുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് സിവിൽ സർവീസിന്റെ ആ ഒരു സോക്കോൾഡ് ഗ്ലാമറിൽ ആൾക്കാർ എപ്പോഴും ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കണ്ടിട്ട് വേണം ആരാധകരുണ്ടാവാനായിട്ട്. അല്ലാതെ നമ്മുടെ പോസ്റ്റോ ഇതിനെ ഉപരിയായിട്ട് ശത്രുക്കളാണെങ്കിലും ആരാധകരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ശരിയാണോ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാവുന്നവർ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
0: അപ്പോൾ കരിയറിന്റെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഇനി അതോടൊപ്പം തന്നെ ഒരു സ്റ്റേജിൽ നമ്മുടെ കരിയറിൽ വലിയൊരു ഷിഫ്റ്റ് വരെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ താങ്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കോളേജ് ലൈഫിൽ നിന്നും രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് എല്ലാം മാറി മുഴുവനായിട്ട് ഇത്രയും ഗൗരവമുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നു, അതിനുള്ള ട്രെയിനിങ് എത്തുന്നു, പുതിയ സർവീസിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് അതിന്റെ ഭാഗമായിരുന്നു. എങ്കിലും ഇതല്ലാത്ത നേരത്തെ ഇപ്പോൾ ഇന്റർവ്യൂവിന് സഹായിച്ചു എന്ന് പറഞ്ഞ ഡിബേറ്റിംഗ്, പ്രസംഗ മത്സരങ്ങൾ, വായന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
1: സത്യം പറഞ്ഞ ഈ ഒരു പ്രിപ്പറേഷന്റെ 3 വർഷത്തിൽ കാര്യമായിട്ട് ഒരു ഹോബീസ് ഒന്നും നടന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സർവീസിൽ കയറിയിടത്തോളം പല ഹോബീസും പുതിയെടുപ്പ്. ഞാൻ സൈക്ലിംഗ് എൻ്റെ ഒരു വളരെയധികം വലിയൊരു ഹോബിയും ബാഡ്മിൻ്റൺ ഒക്കെ ഹോബി ആയത് നാഗ്പൂർ അക്കാഡമിയിൽ ട്രെയിനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ അത് ഒരു ദിവസം 1 മണിക്കൂറോളം സൈക്ലിങ്ങോ ബാഡ്മിൻ്റനോ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. പിന്നെ ഈ സ്പീച്ച് ഡിബേറ്റ് അതിനൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പോഴും പോകാറുണ്ട്. ആദ്യത്തെ 1-2 വർഷം കഴിയുമ്പോഴേക്കും നമ്മളും ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് നേച്ചർ, കുറേ കാര്യങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ആവും. ഇപ്പോൾ കുറേ ഡിബേറ്റ് അല്ലെങ്കിൽ സ്പീച്ച് അതിനൊക്കെ നമുക്ക് പോകാൻ സമയം കിട്ടാറുണ്ട്. ചെറുതായിട്ട് എഴുതാറുണ്ട്, ട്രാവലോഗ്സ് എനിക്കിഷ്ടമാണ്, പിന്നെ ട്രിപ്പ് പോവാ അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പം സമയം കണ്ടെത്താൻ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞാനും വർക്ക് മാത്രമായി എന്ന് വെച്ചാൽ നമ്മളൊരു മോണോട്ടോണസ് ലൈഫായി മാറും. അപ്പോൾ വർക്കിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞ കുറച്ചുകൂടി കളറാവും എന്ന് പറയുന്ന മാതിരി. പിന്നെ ഇപ്പോൾ ചെറിയ രീതിക്കെങ്കിലും പ്രഷറൊക്കെ ഉള്ള ജോബാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രഷറൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും വർക്ക് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു, പിന്നെ അത് വർക്ക് ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ഹോം, ഹോം ഷുഡ് നോട്ട് ബി ടേക്കൺ ടു വർക്ക്, രണ്ടും മിക്സഡ് ആവരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ലേറ്റ് നൈറ്റ് ആയി, കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുവാണെങ്കിൽ മറ്റൊന്നല്ല, അതല്ലാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതേ വർക്ക് ചെയ്യുന്നതിൽ പിന്നെ കാര്യമില്ല. കാരണം എവറി വൺ ഹാസ് എ ഫാമിലി, വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ.
0: അത് ഇന്നത്തെ കാലത്ത് പലർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ബാലൻസ്
1: നന്നായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഗവൺമെന്റിനെക്കാട്ടിലും എനിക്ക് ഉപരിയായിട്ട് തോന്നിയ ടെക്കീസിനാണ്. കാരണം അവര് 15-16 മണിക്കൂർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നു. എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും ഈ ഒരു സ്ട്രെസ്ഡ് അപ്പ് ഫീലിംഗ് പറയുമ്പോൾ ഗവൺമെന്റിൽ അത്രയും ഒരു സ്ട്രെസ്ഫുൾ ഫീലിംഗിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം ചില സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഗവൺമെന്റിൽ, പക്ഷെ മറ്റത് ഇറ്റ് എ പെർമനന്റ് തിങ് അപ്പോൾ അവിടെ അവർ എവിടെയോ വെച്ച് അവർ ജീവിക്കാൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്യണം. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ഫീൽഡ്സിലൊക്കെ നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വി ഷുഡ് ഫൈൻ സ്പേസ് ഫോർ അവർ സെൽഫ്, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു ഹോബീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മൾ തന്നെ നമ്മളൊരു ബോധ്യപ്പെടുത്തി നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പ്രൈവറ്റ് ജോലിയിലൊക്കെ പ്രത്യേകിച്ച്.
0: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ പാഷനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കെ തന്നെ ആ ഒരു പദവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ 25 വയസ്സിൽ സിവിൽ സർവീസിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇനി വരുന്ന ഒരുപാട് സിവിൽ സർവീസ് ആഗ്രഹിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് താങ്കളെ പഠന രീതിയും മറ്റുമെല്ലാം ഈ പറഞ്ഞ വാക്കുകളെല്ലാം മാതൃകയാക്കാൻ സാധിക്കട്ടെ. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഈ ഒരു സ്റ്റുഡിയോയിലെത്തി ഇത്രയും നേരം വളരെ ദീർഘമായ ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം തന്നതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച് ഫഹദിനും, ആൻഡ് താങ്ക് യു ആകാശവാണി കോഴിക്കോട് ഫോർ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. ഇനിയും ഭാവിയിൽ എന്തായാലും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി താങ്ക് യു.
2: സിവിൽ സർവീസിലേക്കുള്ള തന്റെ പ്രയാണത്തെക്കുറിച്ചും സർവീസിലെ അനുഭവങ്ങളെക്കുറിച്ചും തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങളാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. കൂടെ ഫഹദ് റാസ. ഹവാകർ പാദരക്ഷകൾ റിയൽ FM പോഡ്കാസ്റ്റ്.
3: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.

0: സമർപ്പിച്ചത്
1: ഹവക്കസ് ഓഫ് ടി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
2: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിലൊരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
4: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
5: മോളെ,
4: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
5: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
6: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
4: എങ്ങോട്ട്?
6: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
4: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
8: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
9: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അന്താരാഷ്ട്ര അതിർത്തികളിലെ കഴിഞ്ഞ 5 ഭൂരേഖകൾ പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിലെത്തുമെന്നാണ് പ്രവചനം. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിൽ ഇന്ന് അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. 1969 ഒക്ടോബർ 9 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ജനിച്ച സലീം കുമാർ മിമിക്രിയിലൂടെ തൻ്റെ കലാജീവിതം ആരംഭിച്ചു. ആദ്യം കൊച്ചിൻ കലാഭവനിലും പിന്നീട് കൊച്ചിൻ സാഗർ എന്ന ഗ്രൂപ്പിലും ചേർന്ന് അദ്ദേഹം തൻ്റെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെ അദ്ദേഹം ആദ്യമായി ഉള്ളിത്തെരയിലെത്തി. പിന്നീട് വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയത എന്ന സിനിമയിലെ കള്ളൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലേക്ക്. ചിത്രം ഹിറ്റായതോടെ പിന്നെ സലീം കുമാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഹാസ്യത്തിൽ തൻ്റേതായ ശൈലി അവലംബിച്ച അദ്ദേഹം ശ്രദ്ധേയമായ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ നമ്മെ രസിപ്പിച്ചു. മീശ മാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, ഗ്രാമഫോണിലെ തബലിസ്റ്റ്, പുലുവാൽ കല്യാണത്തിലെ മണവാളൻ,

മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരി, പറഞ്ഞാൽ തീരാത്തത്ര ഒരുപാടൊരുപാട് കഥാപാത്രങ്ങൾ. 2004 കമലിൻ്റെ പെരുമഴക്കാലം എന്ന സിനിമ സലീംകുമാറിനെ അടയാളപ്പെടുത്തി. 2005 ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അച്ഛറുറങ്ങാത്ത വീട് സലീംകുമാറിൻ്റെ പ്രതിഭയെ നാം കണ്ടു. പിന്നീട് ആദാമിൻ്റെ മകൻ അഭു തനിക്ക് വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അച്ഛനുറങ്ങാത്ത വീടിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ആദാമിൻ്റെ മകൻ അഭുവിലെ അഭിനയത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. അയാളും ഞാനും എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരവും അദ്ദേഹം നേടി. കമ്പാർട്ട്മെൻ്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതുഴാം കെ കുമാർ തുടങ്ങി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 4 അന്യഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി സുജാത പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകിയത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: 103.6 റിയൽ എഫ്എമ്മിലും ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദാമിന്റെ മകൻ നബു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ് പാടിയത്, റഫീഖ് അഹമ്മദിന്റെ രചന, രമേശ് നാരണ്ട സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇന്നലെ ഇവിടെ വാങ്ങിയ അന്തരിച്ച നടൻ സലീം കുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെരുമഴക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: മായാവി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, അലക്സ് പോളിന്റെ സംഗീതം.

0: ഇന്നലെ അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിനോടുള്ള ആദരസൂചകമായി അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: മഞ്ജു,
6: ഓ
5: നീ എന്തിനാ ഓഫീസിന്ന് നേരെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത്? ഇന്ന് ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇത് കാരണം പോയില്ല.
6: രാജീവേട്ടാ, ഓർമ്മക്കുറവുണ്ടെങ്കിൽ വല്ല ബ്രഹ്മിയും കഴിക്കുന്നത് നല്ലതാ.
5: ഓ, ഈ 50-ാമത്തെ വയസ്സിലാ ഓർമ്മശക്തിക്ക് മരുന്ന് കഴിക്കുന്നത്? ഇനിയിപ്പോ കഴിക്കണമെന്ന് വെച്ചാലും അത് കഴിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല.
6: ചങ്ങമ്പുഴയുടെ രമണനൊക്കെ ഇടയ്ക്ക് ചൊല്ലാറുണ്ടല്ലോ.
5: കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മശക്തിയായിരുന്നു. പിന്നെ തങ്കപ്പൻ സാറിന് അടിയും. 2003 April 1 കൃത്യമായിട്ട് പറഞ്ഞാല് എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടത്.
6: എന്തോരോർമ്മ.
5: നമ്മള് പ്രായമാവുമ്പോ ആവശ്യമുള്ളത് മാത്രേ നമ്മുടെ തലച്ചോറ് സ്വീകരിക്കൂ, അല്ലാത്തത് അങ്ങോട്ട് ഒഴിവാക്കൂ.
6: അപ്പൊ രാജീവേട്ടന്റെ തലച്ചോറ് പഞ്ചസാര ഒഴിവാക്കി അല്ലേ? നന്നായി.
5: ഓ മൈ ഗോഡ്, ഓർമ്മ വന്നു. രാവിലെ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ട് വിത്തൗട്ട് ആണല്ലോ ദൈവമേ കുടിച്ചത്. ഓ, വിത്തൗട്ടായി ചായ കുടിക്കുന്നതിലും നല്ലത് ചായ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക.
6: ഇങ്ങനെ ഓരോന്നായി ഒഴിവാക്കിയ പിന്നെ വെപ്പും തീനും ഒക്കെ നിർത്താം. കിച്ചൺ ക്ലോസ്ഡ്. പക്ഷെ എന്റെ കാര്യോ?
5: നിന്റെ എന്തു കാര്യം?
6: അല്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വീടടിച്ചു വാരലും തിരുമ്പലും ഒക്കെ? പോരാത്തതിന് മനു സ്കൂളിൽ നിന്ന് ഒരാനയെ തിന്നാനുള്ള വിശപ്പുമായിട്ടാ വരിക. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൻ കിട്ടിയത് തിന്നും. രാജീവേട്ടൻ സൂക്ഷിച്ചോ.
5: അയ്യോ, അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് വേഗം എന്തായാലും സൂപ്പർമാർക്കറ്റിൽ പോവാം. ആട്ടെ, നീ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ?
6: ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ, എണ്ണിച്ചുട്ട അപ്പം കൊണ്ട് വേണ്ടേ ഒരു മാസം കഴിയാൻ.
5: ശരിയാ, പച്ചക്കറിക്ക് വില നല്ലവണ്ണം കൂടുന്നുണ്ട്. വെള്ളരി 42, മുരിങ്ങക്ക 95, കാരറ്റ് 90, ബീട്രൂട്ട് 75. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. റംബൂട്ടാനൊക്കെ നല്ല രുചിയാ, പക്ഷേ കിലോയ്ക്ക് 250-ഉം 300-ഉം ഒക്കെ കൊടുക്കണ്ടേ. ഇറച്ചിയുടെ മീനിന്റെയും കാര്യം പിന്നെ പറയാതിരിക്കുക നല്ലത്. ഛേ, ഈ സർക്കാർ ജോലിക്ക് പോണതിന് പകരം വല്ല ബിസിനസ്സും തുടങ്ങിയാൽ മതിയായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആയ ഷാജിക്ക് ബസ് സ്റ്റാൻഡിനടുത്ത് ഹോൾസെയിൽ പച്ചക്കറിയും ഹോട്ടലും ഒക്കെ ഉണ്ട്. മാസം 3 ലക്ഷമാണ് അവന്റെ ലാഭം.
6: ഇതൊന്നും തൃപ്പുത്രം കേക്കണ്ട, അവന്റെ ഉള്ള പഠിപ്പ് കൂടി പോ. ദേ, സ്കൂൾ ബസ് വന്നു എന്നാ തോന്നുന്നു.
7: അമ്മേ വിശക്കണു.
6: നിന്റെ മാത്സ് പേപ്പർ കിട്ടിയോ? 90 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് ഇന്ന് ഒന്നും തരണ്ടെന്നാ അച്ഛൻ പറയുന്നത്.
7: അമ്മേ, അച്ഛന് മാത്സിൽ കുറച്ച് വിവരമൊക്കെ ഉണ്ട്. ഛേ, അച്ഛൻ എന്തിനാ അമ്മയെ കല്യാണം കഴിച്ചത്? അപ്പുറത്തെ സിന്ധു ചേച്ചി കല്യാണം കഴിച്ചാ മതിയായിരുന്നു, അവര് മാത്സിന് സൂപ്പറാ.
6: നിർത്തടാ, അവന്റെ ഒരു തമാശ.
5: മോനെ, ഓരോ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടാൻ

0: അച്ഛൻ ഓരോരുത്തരെ കല്യാണം കഴിക്കാൻ തുടങ്ങിയാലേ പിന്നെ അതിനേ അച്ഛന് സമയമുണ്ടാവും.
1: അല്ല, അച്ഛനമ്മമാർക്ക് നല്ല ബുദ്ധിയുണ്ടായാൽ മാത്രം മതിയോ? മക്കള് പഠിക്കൊന്നും വേണ്ടേ?
2: അച്ഛാ, ഡി എൻ എ കുറിച്ച് ഇന്ന് ബയോളജി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
1: നിന്റെ ബയോളജി ടീച്ചറെ ഒന്ന് കാണട്ടെ.
0: അല്ല, എന്താ ടീച്ചറുടെ പേര്?
1: രാജീവേട്ടാ.
0: ഒരു തമാശ പറഞ്ഞതല്ലേ. അതൊക്കെ പോട്ടെ. മോനെ, ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോവാ.
2: ഞാനും വരാച്ചാ. എനിക്ക് നൂഡിൽസും കോൺഫ്ലേക്സും പിന്നെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനുണ്ട്. പിന്നെ സമൂസയും ജിലേബിയും പാർസലും വാങ്ങണം. എത്ര ദിവസമായി കഴിച്ചിട്ട്.
0: ചോക്ലേറ്റോ? നീ ഇപ്പൊ തന്നെ ഓവർവെയിറ്റാ. പിന്നെ പോരാത്തതിന് കുട്ടികളുടെ ഭക്ഷണത്തിൽ മധുരം, ഉപ്പ്, എണ്ണ ഇതൊക്കെ കുറയ്ക്കണം എന്നാ പറയണത്.
1: വെയിറ്റ് കൂടിയാ പിന്നെ കുറയ്ക്കാൻ പാടാ. നിനക്കാണെങ്കിൽ വ്യായാമം ഇല്ലല്ലോ.
2: അപ്പുറത്തെ ശ്യാമേട്ടൻ ജോഗിങ്ങിന് പോയിട്ട് നായ കടിച്ചത് മറന്നോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ.
0: മോനെ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് പരമാവധി ഉപയോഗിക്കണം. മുരിങ്ങ, ചേമ്പ്, പിന്നെ അച്ഛന്റെ വീട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ചക്ക, മാങ്ങ ഇതൊക്കെ ഉപയോഗിച്ച തടിയും കുറയും,

0: ഞാനും വരച്ച, എനിക്ക് നൂഡിൽസും കോൺഫ്ലേക്സും പിന്നെ ചോക്ലേറ്റൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ സമോസയും ജിലേബിയും പാർസലും വാങ്ങണം. എത്ര ദിവസമായി കഴിച്ചിട്ട്.
1: ചോക്ലേറ്റോ? നീ ഇപ്പൊ തന്നെ ഓവർവെയിറ്റാ. പിന്നെ പോരാത്തതിന് കുട്ടികളുടെ ഭക്ഷണത്തിൽ മധുരം, ഉപ്പ്, എണ്ണ ഇതൊക്കെ കുറയ്ക്കണം എന്നാ പറയണത്.
2: വെയിറ്റ് കൂടിയാ പിന്നെ കുറയ്ക്കാൻ പാടാ. നിനക്കാണെങ്കിൽ വ്യായാമം ഇല്ലല്ലോ.
0: അപ്പുറത്തെ ശ്യാമേട്ടൻ ജോഗിങ്ങിന് പോയിട്ട് നായ കടിച്ചത് മറന്നോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ.
1: മോനെ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് പരമാവധി ഉപയോഗിക്കണം. മുരിങ്ങ, ചേമ്പ്, പിന്നെ അച്ഛന്റെ വീട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ചക്ക, മാങ്ങ ഇതൊക്കെ ഉപയോഗിച്ച തടിയും കുറയും, ആരോഗ്യവും ഉണ്ടാവും.
0: പിന്നെ ചെലവ് ചുരുക്കാം അല്ലേ അച്ഛാ?
1: അച്ഛന് 30,000 rupees ഉള്ളൂ ശമ്പളം. അതുകൊണ്ട് വേണ്ടേ എല്ലാ ചെലവും കഴിയാൻ?
0: ഹാ, അച്ഛൻ നല്ലോണം പഠിച്ചിരുന്നെങ്കില് വലിയ ജോലി കിട്ടായിരുന്നു. ഹാ, അതുപോട്ടെ. എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും ഡയറ്റ് കേട്ടപ്പോ തന്നെ എന്റെ വയറ് ഫുള്ളായി. ഇനി ഇതൊക്കെയാണ് വീട്ടിലെ മെനുവെങ്കില് ജീവിച്ചിരിക്കോന്ന് തന്നെ വല്ല ജ്യോത്സ്യന്മാരോടും ചോദിക്കേണ്ടി വരും. അപ്പോ മധുര പലഹാരങ്ങള് ആരോഗ്യത്തിന് ഹാനികരാന്ന് എല്ലായിടത്തും എഴുതി വെക്കാൻ പോവല്ലേ? ഇതൊക്കെ കണ്ടാ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂ. ഛേ, ആർക്ക് വേണം ഇതൊക്കെ?
2: കിട്ടാത്ത മുന്തിരി പുളിക്കും മോനെ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
4: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, മിത്ര എം.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
8: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
9: പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നമുക്ക് ഹൃദയപൂർവ്വം പരിശോധിക്കാം.
8: വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. ഇനി ആ ശബ്ദം ആകാശവാണിയിലൂടെ കേൾക്കാൻ കഴിയില്ലല്ലോ. വാർത്താവതാരകൻ അനിൽ ചന്ദ്രൻ സാറിന്റെ ആകാശവാണിയിൽ നിന്നുള്ള പടിയിറക്കം ശ്രോതാക്കൾക്ക് തീരാ നഷ്ടമാണ്, ഒപ്പം ഒത്തിരി സങ്കടവും. പ്രഭാതത്തിലെ പ്രാദേശിക വാർത്തകൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്നത് വല്ലാത്തൊരു സുഖമായിരുന്നു. 3 decades ആകാശവാണിയിൽ വാർത്താവതാരകനായ അനിൽ ചന്ദ്രൻ സാറുമായി ഫഹദ് റാസ ഗാനോത്സവത്തിൽ നടത്തിയ പ്രത്യേക അഭിമുഖം വളരെ നന്നായി. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും മുൻകാലങ്ങളിൽ ജോലി ചെയ്ത അനുഭവങ്ങളെക്കുറിച്ചും പച്ചയായി വിവരിച്ചു. സാറിന്റെ വിശ്രമ ജീവിതം ആനന്ദകരമാവട്ടെ. കത്തയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലപ്പടിയാണ്.
9: കുറെ സന്തോഷത്തോടെയും കുറച്ച് ദുഃഖത്തോടു കൂടിയുമാണ് ഈ കത്ത് അയക്കുന്നത്. പി മോഹൻദാസ് തമ്പുരു മുക്കത്തിന്റേതാണ് കുറിപ്പ്. സന്തോഷത്തിന്റെ കാരണം, വർഷങ്ങളായി പേര് മാത്രം കേൾക്കുകയും നമുക്കെല്ലാവർക്കും ആകാശവാണി കൊച്ചി, കണ്ണൂർ എന്നീ നിലയങ്ങളിലൂടെ സുപരിചിതനുമായ കെ വി ശരചന്ദ്രനുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണം കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. കാരണം, അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറില്ല. അദ്ദേഹത്തിന്റെ ആകാശവാണി അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ നല്ല രസവും കൗതുകവും തോന്നി. ആ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് 3 ഗാനലോക വീഥികളിലും ഓലച്ചൂട്ടും ഓർമ്മകളുടെ സംഗീതവും, പിന്നെ കുറേ നല്ല നല്ല നാടകങ്ങളും. അദ്ദേഹത്തിന്റെ സേവനം കോഴിക്കോട് ആകാശവാണിക്ക് അവസാന കാലത്താണ് കിട്ടിയത്. ഇനി എന്നും രാവിലെ മധുര ശബ്ദത്തിൽ ലോകവാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്തിക്കുന്ന രണ്ടു പേരുകളാണ് ഹക്കീം കുട്ടായിയും അനിൽ ചന്ദ്രനും. അവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിരുന്നു. അനിൽ ചന്ദ്രനുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖം രസകരമായിരുന്നു. പ്രഭാതത്തിൽ പാതിമയക്കത്തിൽ അവരുടെ വായന കേൾക്കുക എന്നത് ഒരു ഹരമായിരുന്നു. അനിൽ ചന്ദ്രന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും. കെ വി ശരചന്ദ്രന്റെ 5 5 പ്രക്ഷേപണം ചെയ്തത് ഏറെ നന്നായി. അദ്ദേഹത്തിനുള്ള യാത്രയയപ്പ് സമ്മാനമായി അത് മാറി.
8: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നും ഗീത സന്ദേശം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 31 ആകാശവാണിക്കും ശ്രോതാക്കൾക്കും ഒരു നഷ്ടദിനം കൂടിയായിരുന്നു. പേരുപോലെ നിലാവ് പൊഴിച്ചിരുന്ന രണ്ടുപേർ പടിയിറങ്ങി. പ്രോഗ്രാം മേധാവിയായിരുന്ന കെ വി ശരചന്ദ്രനും വാർത്താവതാരകനായിരുന്ന അനിൽ ചന്ദ്രനും അന്ന് ഉച്ചയ്ക്ക് ശരത് സാറുമായുള്ള അഭിമുഖം കേട്ടു. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായൊരു കയ്യൊപ്പുണ്ടായിരുന്നു. തലക്കെട്ടുകൾക്ക് പോലും ഒരു പ്രത്യേകത. ഗാനലോക വീഥികൾ, റേഡിയോ നാടകമായ കാൺക കടലിനെ കൺതുറക്കാതെ, ആ നാടകം കൺതുറക്കാതെ തന്നെ കേട്ടു. തിക്കോടിയൻ മാഷിന് മകളും ആകാശവാണിയും ചേർന്നൊരുക്കിയ ഒരു ശ്രദ്ധാഞ്ജലി കൂടിയായിരുന്നു ആ നാടകം.
9: പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ കത്ത്. നീണ്ട 3.5 decades പ്രക്ഷേപണ രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി ശ്രോതാക്കളുടെ മനം കവർന്ന കൊച്ചി, കണ്ണൂർ നിലയങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവിയായി വിരമിച്ച കെ വി ശരത്ചന്ദ്രനുമായി

0: അഭിമുഖത്തിലൂടെ തൻ്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച 31-ാം തീയതിയിലെ ഗാനോത്സവം ശ്രദ്ധേയമായി.
1: അനിൽചന്ദ്രൻ എന്ന വാർത്താ അവതാരകൻ കൂടി ആകാശവാണിയുടെ പടിയിറങ്ങിയിരിക്കുകയാണല്ലോ. അദ്ദേഹവുമായി ഫാദറാസ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സത്യനായർ കരുവള്ളിക്കുന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്.
0: മൂത്തേടം പൂളപ്പൈകയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബവുമാണ് രാവിലെ 6:45 അനിൽ സാറിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. സാരമില്ല, എത്ര വിലപ്പെട്ടതാണെങ്കിലും എന്നും നമുക്കൊപ്പം ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ പല പ്രാവശ്യം ആകാശവാണിയിൽ വന്നിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. സാറിന്റെ വിശ്രമ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞതായിരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ആശംസ.
1: രാഗപരാഗം പരിപാടിയിൽ മധ്യമാവധി രാഗം അവതരണം വളരെ നന്നായിരുന്നു. കുറവുകൾ മാറ്റാൻ കച്ചേരികളിൽ ഈ രാഗം അവസാനം പാടപ്പെടും എന്ന വിവരവും തുടർന്ന് പൊയ്കയിൽ എന്ന ഗാനം കേൾപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. രവീന്ദ്രൻ മാസ്റ്റർക്കും നന്ദുകർത്ത സാറിനും ആകാശവാണിക്കും നന്ദി അറിയിക്കുന്നു. രാജൻ എസ് കെ, തൂവക്കോട്.
0: കാരപ്പറമ്പ് ഗാന്ധി കോളനിയിൽ നിന്ന് ശശിധരന്റെ കത്താണ്. 24-ാം തീയതി ഞായറാഴ്ച കാലത്ത് കയ്യൊപ്പ് എന്ന പരിപാടിയിൽ മുൻ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ ആർ എൽ സരിതയുമായുള്ള അഭിമുഖം ഏറെ ആനന്ദകരവും അഭിമാനവും ഉണ്ടാക്കിയ പരിപാടിയാണ്. കാരണം നിപ്പയുടെ കാലത്ത് PPE കിറ്റിട്ട് മണിക്കൂറുകളോളം ഷിഫ്റ്റ് ഡ്യൂട്ടി എടുത്തിട്ടുള്ള ഒരാളെന്ന നിലയിലും മഴയത്ത് നിപ്പ വാർഡിൽ നിന്നുള്ള മാലിന്യം സ്ട്രെച്ചറിലാക്കി കൊണ്ടുപോകുന്ന ചിത്രം മാതൃഭൂമിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി വൈറസ് എന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിച്ചതും എല്ലാം ഓർമ്മകളിൽ വന്നു ഈ പരിപാടി കേട്ടപ്പോൾ. സരിതാ മേഡത്തിനെ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മറ്റൊന്ന്, അതിനുശേഷം വന്ന ഒളവണ്ണയിലെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പൂക്കൂട എന്ന പരിപാടിയിൽ ഒരു കുട്ടിയുടെ അവതരണത്തിൽ നായ്ക്കളെ കൊന്നൊടുക്കണം എന്നൊരു പരാമർശം വന്നത് ഏറെ ഖേദകരമായി തോന്നി. മുതിർന്ന ഒരാൾ എഴുതി കൊടുത്തത് കുട്ടി അവതരിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. ആ ആൾ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണം എന്ന് തോന്നിപ്പോയി. കുട്ടികൾക്ക് ഇത്തരം ചിന്തകൾ പകർന്നു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പരാമർശം പരിപാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അവതരിപ്പിച്ചവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും.
1: June 2-3 തീയതികളിലുള്ള വയലും വീടും പരിപാടിയെക്കുറിച്ച് ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്.
2: ഞാൻ ഡോക്ടർ അവിനാഷ്, മാനേജർ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. ഈ ക്ഷീരമേഖലയുടെ ലാഭകരമായ നടത്തിപ്പിനെ കുറിച്ച് ശ്രീ തങ്കച്ചന്റെ അവതരണം വളരെ പ്രസക്തവും ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. ഉൽപാദന ചെലവ് കുറയ്ക്കാനും ശാസ്ത്രീയമായ മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനും ഗുണമേന്മയുള്ള ജനിതക ശേഷിയുള്ള മൃഗങ്ങളെ വളർത്തിയും ക്ഷീരകർഷകന്റെ യഥാർത്ഥ ലാഭം ഉറപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ആ സംഭാഷണങ്ങളിൽ ഉടനീളം കേൾക്കുന്നത്. കേരളത്തിലെ ക്ഷീരമേഖല നേരിടുന്ന വെല്ലുവിളികളും അതിജീവന മാർഗങ്ങളും ലളിതമായി അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ നേരുന്നു.
1: 23-ാം തീയതി രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത സസ്നേഹം, നടൻ ബഹദൂറിന്റെ മകൾ റുഖിയ വിജയകുമാറുമായി ഫഹദറാസ നടത്തിയ അഭിമുഖം, അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പഴയകാല സിനിമകളിലേക്ക് മനസ്സ് ഊർന്നിറങ്ങി. വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന അനശ്വര നക്ഷത്രം, ഹാസ്യനടൻ ബഹദൂർ, ഇനിയൊരിക്കലും മടങ്ങിവരാത്ത മറ്റൊരു വെള്ളിത്തിരയിലേക്ക് മടങ്ങി എന്ന ഓർമ്മ നൊമ്പരപ്പാടുകളായി. പ്രിയവാണിയുടെ സസ്നേഹം പരിപാടിക്കായി ഇനിയും കാതോർക്കുന്നു. മിനി VS വാളവയിലാണ് കത്തയച്ചിരിക്കുന്നത്. 30-ാം തീയതിയിലെ സസ്നേഹത്തെക്കുറിച്ചും മിനി കത്തയച്ചിട്ടുണ്ട്. ആ പരിപാടി കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയധികം ഹൃദയസ്പർശിയായി. ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്ക് വായനയുടെ ലോകത്തേക്ക് വഴുതിയിറങ്ങുമ്പോൾ സുമംഗല എന്ന എഴുത്തുകാരിയുടെ തൂലികകൾ, ചെറുകഥകൾ വായിച്ചത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനായി കാത്തിരുന്നത്, അവയെല്ലാം ഓർമ്മയിൽ ഓടിയെത്തി. നഷ്ടങ്ങളിൽ മാത്രം ഒരു ഓർമ്മയായി സുമംഗല എന്ന മലയാള സാഹിത്യകാരി നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ മകൾ ഡോക്ടർ ഉഷാ നീലകണ്ഠൻ പങ്കുവച്ച വിവരങ്ങൾ എന്നും മനസ്സിൽ പതിഞ്ഞു നിൽക്കും.
0: ആർ.കെ. ഇരവിലിന്റെ കത്താണ്. നഗരമേ നന്ദി, ഒരു തെരുവിന്റെ കഥ എന്ന പരിപാടിയിൽ ശ്രീകുമാർ നിയതി എന്ന പത്രപ്രവർത്തകൻ മിഠായി തെരുവിനെ കുറിച്ച് പങ്കിട്ട ഓർമ്മകളെക്കുറിച്ചാണ്. തിരക്കേറിയ മനുഷ്യഗണത്തിനിടയിൽ നിന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിലാവിന്റെ വിശുദ്ധി സെൻട്രൽ മാർക്കറ്റിന്റെ പിറകിലെ അഴിയിട്ട കിണറിന് മുകളിൽ മലർന്നുകിടന്നു കാണുന്ന സിദ്ധാർത്ഥൻ, കറമണി, ജഡായു, ശരീരത്തിൽ മുദ്രകുത്തുന്ന ജഗദമ്മ എന്നിങ്ങനെ ഒരു കൂട്ടം മറക്കാത്ത ജീവിതങ്ങളെ യഥാതഥമായി ആവിഷ്കാരം നടത്തിയ ശ്രീകുമാറിന്റെ അവിസ്മരണീയമായ ഓർമ്മകൾക്ക് നമോവാകും. കുട്ടിത്താറാവിന്റെ ഓർമ്മ പോലും ഏറ്റവും സരസവും ഹൃദ്യവുമായി ആവിഷ്കരിക്കാൻ പ്രഭാഷകന് കഴിഞ്ഞു. ആകാശവാണിക്കും പ്രഭാഷകനും പിന്നണി പ്രവർത്തകർക്കും ഈ ശ്രോതാവിന്റെ കുപ്പ് കൈ. മറ്റൊരു കുറിപ്പ് കൂടി ആർ.കെ. ഇരവിൽ അയച്ചിട്ടുണ്ട്. ആകാശവാണി എന്നാണ് പേരെങ്കിലും June 2-ാം തീയതി കാലത്ത് 9:00 കണ്ണാടിക്കൽ സ്വദേശി ബീരാൻ

0: യഹോവയുടെ അനുഭവസാക്ഷ്യം കേട്ടപ്പോൾ ഇത് ഒരു ആകാശഭൂവാണി തന്നെയല്ലേ എന്ന് തോന്നി. കാരണം സമൂഹത്തിലെ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും സാധാരണ മനുഷ്യരെ വിഭിന്നങ്ങളായ പരിപാടികളിലൂടെ അവരുടെ ശബ്ദം ആകാശത്തോളം ഉയർത്താൻ മറ്റൊരു മാധ്യമത്തിനും കഴിയുന്നില്ല എന്നത് തന്നെ. കടൽപ്പാലവുമായും കടലുമായും അഭേദ്യ ബന്ധം പുലർത്തിയ ബിരാൻ കോയ പങ്കിട്ട നാട്ടു ശൈലിയിലുള്ള അനുഭവ പരമ്പര എന്നു തന്നെ പറയാം തികച്ചും ശ്രദ്ധേയമായി. കയ്യെഴുത്തിന് അവസരം നൽകുന്ന ഏക പങ്ക്തി മെയിൽ ബോക്സ് മാത്രമാണ് കോഴിക്കോട് നിലയത്തിലുള്ളത്. അതുപോലെ ഇനിയും പരിപാടികൾ ക്ഷണിച്ച് വരമൊഴികൾക്ക് അവസരം നൽകണം. ഈ നിലയത്തിലേക്ക് തപാൽ വഴി കത്തയക്കുന്നവർ കുറവേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. മാറ്റത്തിനു വേണ്ടി മാറ്റം സൃഷ്ടിക്കുമ്പോൾ സംസ്കൃതിക്ക് നാശമുണ്ടാകും. ഒപ്പം അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, സ്റ്റുഡിയോയിൽ പരിപാടികൾ അനൗൺസ് ചെയ്യുന്നവർ ചിലർ ഈയിടെയായി അശ്രദ്ധ പുലർത്തി വരുന്നു. ലളിതഗാനങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളിലും അത് പ്രകടമാണ്. പുതിയ അവതാരകർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 90 വർഷം പിന്നിട്ട ഇന്ത്യൻ പ്രക്ഷേപണം പൂർവ്വസൂരികൾ എത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിരുന്നതാണ് എന്നത്. FM പ്രധാന വാർത്തകൾ വേഗത്തിൽ വായിക്കുന്നത് ശ്രോതാക്കൾക്ക് അലോസരം സൃഷ്ടിക്കുന്നു. തപ്പിത്തടഞ്ഞു വായിക്കുന്നത് ആകാശവാണി പ്രക്ഷേപണത്തെ ചോദ്യം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരം വിമർശനാത്മകമായ ചൂണ്ടിക്കാണിക്കലുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവതാരകർക്ക് ഇക്കാര്യത്തിൽ വേണ്ട ജാഗ്രത ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കത്തുകൾ അയയ്ക്കുക മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
4: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
3: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
4: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
3: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം CID മൂസ, രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, PJ ചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ചന്ദ്രോത്സവം.

0: FM പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ABHA തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടങ്മെയിൽ വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കാവാല നാരായണ പണിക്കർ എഴുതി, ജോൺസൺ സംഗീതം നൽകി, MG ശ്രീകുമാറും സംഘവും പാടിയത്. ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ജയചന്ദ്രൻ. രചന, സംഗീതം കൈതപ്രം.

0: വിടരും.
1: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഗിരീഷ് പുത്തഞ്ചേരി, വേണി ഇഗ്നീഷ്യസ് കൂട്ടിയിട്ടിൽ ചിത്രപാടിയ ഗാനം ചിത്രം ചന്ദ്രലേഖ.

0: ഇനി അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSF ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ ആഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി DS ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ നടത്തും. ഇപ്പോൾ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. മന്ത്രി PC വിഷ്ണുനാഥ്, IB MP രമേശ് പിഷാരടി MLA ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം ആണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചിരുന്നതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിൻ്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. CBSE 12 മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായി നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷ

നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടപ്പ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചു വരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപ്പര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6 തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വിജയമെന്ന് പറഞ്ഞു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺ തുറക്കാതെ എന്ന റേഡിയോ നാടകത്തിൻ്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. ശിവകാശിയിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അഹമ്മദ് കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി VS ബിന്ദുകുമാരി പുസ്തകം ഏറ്റുവാങ്ങി. 2018 കോഴിക്കോട് നടന്ന ദേശീയ വോളി ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ ഒരു സാമ്പത്തിക ഇടപാടിലും താൻ പങ്കാളിയല്ലെന്ന് CP ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞു. ടൂർണമെന്റ് കഴിഞ്ഞ് ഓഡിറ്റ് പൂർത്തിയാക്കി കമ്മിറ്റി പിരിച്ചുവിട്ടതാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ

0: ആഭിമുഖ്യത്തിൽ ജൂൺ 8 തിങ്കളാഴ്ച വൈകിട്ട് 4 പരിപാടി. 4 ഗേറ്റിന് സമീപം ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്: സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ.
6: റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
10: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
12: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
13: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
14: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്, പൂക്കൂട.
15: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
16: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
14: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്, പൂക്കൂട.
17: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കോഴിക്കോട് അരിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
18: ആദ്യം തന്നെ
19: ലളിതഗാനം, ആലാപനം, ലിയ.
20: പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോ

0: നിലാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: തുടർന്ന് ഒരു നാടൻ പാട്ട് കേൾക്കാം. പാടുന്നത് മാളവിക ശ്രീപാർവതി.

0: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? മോയിൻകുട്ടി വൈദ്യരുടെ ഉഹുദ് പടപ്പാട്ടിൽ നിന്നുള്ള ഏതാനും വരികൾക്ക് ശബ്ദം നൽകുന്നു ഫാത്തിമ.
1: സമയത്തിൽ പൂലി ഹംസായിടേം ദൂരം പട്ടക്കൊട്ട് താളർന്തോരം കുനിവില നീ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുസ്തകങ്ങൾ ഇഷ്ടമല്ലേ? വായനാശീലവും കുട്ടികളും എന്ന വിഷയത്തിൽ പ്രസംഗം അവതരിപ്പിക്കുന്നു തനൈ ഡി എം.
2: അക്ഷരങ്ങളുടെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ വായനയുടെ മധുരസ്മരണകളോട് ചേർന്ന് നിന്ന് ഞാൻ കുറച്ചു വാക്കുകൾ പങ്കിടുന്നു. പുസ്തകം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് ഒരു പഴമൊഴിയുണ്ട്. ഈ വാക്കുകൾ എത്ര സത്യമാണ്! ഓരോ പുസ്തകവും നമ്മുടെ ചിന്തകൾ പുതിയ ദിശകൾ നൽകുകയും നമ്മുടെ മനസ്സിനെ വിപുലമാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരു മഹാനായ വ്യക്തിയുമായി സംസാരിക്കുന്നത് പോലെയാണ് എന്ന് എവിടെയോ വായിച്ചതുപോലെ. ഏതൊരു രാജാവും രാജ്യം കീഴടക്കുന്നതിന് മുന്നേ ഗ്രന്ഥശാലകൾ കീഴടക്കിയിരുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരുന്നു. കാരണം ചിന്താശേഷിയുള്ള ഒരു തലമുറയെ നശിപ്പിക്കുവാൻ അതിന് കഴിയും എന്നത് തന്നെ. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജോർജ് മൂന്നാമൻ പറയുകയുണ്ടായി, ഞാനൊരു രാജാവായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരൻ ആവുമായിരുന്നുവെന്ന്. പുസ്തകങ്ങളുടെ, വായനയുടെ, അക്ഷരങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് അദ്ദേഹം അടിവരയിടുന്നത്. പുസ്തകങ്ങൾ അവ വെറും അച്ചടിച്ച അക്ഷരങ്ങളല്ല, ജീവന്റെ നെടുകേ വിളഞ്ഞ ചിന്തകളാണ്. ഓരോ പേജും ഓരോ സ്വപ്നത്തിന്റെ കവാടം, ഓരോ വരിയും ഒരു അനുഭവത്തിന്റെ സുഗന്ധം. വായന അത് മനസ്സിന്റെ സംഗീതമാണ്, ആത്മാവിന്റെ ഉണർവും അറിവിന്റെ അഗ്നിക്കനലുമാണ്. ഒരു കുട്ടിയുടെ കണ്ണിൽ ജ്വലിക്കുന്ന കൗതുകം വായനയിലൂടെ മാത്രമേ നിത്യമായി നിലനിൽക്കൂ. വായിക്കുന്ന ഒരു വിദ്യാർത്ഥി മേഘങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുന്ന പക്ഷിയെ പോലെയാണ്. അവൻ ചിന്തിക്കുന്നു, ചോദിക്കുന്നു, അന്വേഷിക്കുന്നു. ബഷീറിന്റെ ചിരിയിൽ നിന്ന്, സുഗതകുമാരിയുടെ വാക്കുകളിൽ നിന്നും, MT കഥകളിൽ നിന്നും നാം മനുഷ്യനെ തിരിച്ചറിയുന്നു. വായന തരുന്നത് വിജയം മാത്രമല്ല, മനുഷ്യത്വമാണ്. ഓരോ ദിവസവും കുറച്ചു മിനിറ്റുകൾ വായനയ്ക്കായി മാറ്റിവെക്കുക. പത്രം, കഥ, കവിത, ആത്മകഥ എന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് പുതിയൊരു ലോകം തുറക്കപ്പെടും. ഇന്ന് മൊബൈൽ തിളങ്ങുമ്പോൾ പുസ്തകങ്ങൾ മൗനമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്ക്രീനുകൾ കണ്ണുകളെ ഇരുട്ടിലാക്കുമ്പോൾ പുസ്തകങ്ങൾ മനസ്സിനെ മുളപ്പിക്കും. അതിനാൽ കൂട്ടുകാരെ, വായനയെ ശീലമാക്കൂ. ശിക്ഷയായി അല്ല, പ്രണയമായി, യാത്രയായി. വായന ഒരു പതിവല്ല, ഒരു പ്രകാശമാണ്. വായിക്കുക, വെളിച്ചമാവുക, ലോകം മാറ്റുക.
1: ഇനി കുരീപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയിലെ വരികളുമായി വർണിക വിനോദ്.
3: കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു

ചേകോന്റെ അംഗത്തിരുമൊഴി, ആർച്ചയുടെ ഉറുമിമൊഴി, ചെറുമന്റെ കനൽമൊഴി, പഴശ്ശി പെരുമ്പട പോരിൻ നിറമൊഴി, കുഞ്ഞാലി വാൾമൊഴി, തച്ചോളി തുടിമൊഴി.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനിയൊരു സംസ്കൃത പദ്യം കേൾക്കാം. ആലാപനം മാളവിക ശ്രീപാർവതി.
2: കശ്ചിത് കാന്താവിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമക്ത

ഷു സ്നിഗ്ധ ഛായാ തരുഷു വസതിം രാമഗിര്യാശ്രമേഷു തസ്മിന്നദ്രൗ കതിചിദ ഫല വിപ്രയുക്ത

പ്രത്യേത കണ്ടാശ്ലേഷ പ്രണയിനി ജനേ കിം പുനർധൂര സംസ്ഥേ പ്രത്യാസന്നേ നഭസിധയിതാജീവിതാലംഭനാർത്ഥി ജീമൂതേന സ്വകുശലമയിം ഹാരയിഷ്യൻ പ്രവൃത്തിം സപ്രത്യഗ്രൈ കുടജകുസുമൈ കൽപിതാർഘായ തസ്മൈ.

ജ്യോതി സലിലമരുദാം സന്നിപാദഖ്വമേഘ സന്ദേശാർത്ഥ ക്വപടുകരണൈ പ്രാണിഭീ പ്രാപണീയ ഇത്യോസ്തുക്യാദ പരിഗണയൻ ഗുഹ്യകസ്തം.

0: അഥ മേ ലബ്ധ കാമ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: അടുത്തതായി മൈ പേപ്പർ ബോട്ട്സ് എന്ന ഇംഗ്ലീഷ് പദ്യം അവതരിപ്പിക്കുന്നു വർണിക വിനോദ്.
3: ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിംഗ് സ്ട്രീം. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വെർ ഐ ലിവ്. ഐ ഹോപ്പ് ദാറ്റ് സംവൺ ഇൻ സം സ്ട്രേഞ്ച് ലാൻഡ് വിൽ ഫൈൻഡ് ദം ആൻഡ് നൗ who I am. I load my little boats with tulip flowers from the garden and hope that this blooms of the dawn will be carried to some safe land in the night. I know not what playmate of mine in the sky sends then down the air to race with my boats. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight star. The fairies of sleep are sailing in them and their landing is the basket full of dreams.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: അവസാനമായി മാപ്പിളപ്പാട്ടിന്റെ ഇശലുമായി ആയിഷ നഷ്വ, രചന ഹംസ നാരോക്കാവ്, ഇശൽ തിരുപ്പുകൾ.

ഗാസവിശേഷണമേ തിമൃതം ഗാസവിശേഷണമേ.

നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിക്കോട് അരിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു.

0: കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: FM പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി JP Nadda. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേയ്സ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്ലിംഗ് ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കുകയും ഗതാഗതക്കുരുക്ക് എന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പറവൂർ ടൌൺഹാളിലെത്തി. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PC Vishnunath, ഹൈബി ഈഡൻ MP, രമേശ് പിഷാരടി, MLA, ചലച്ചിത്ര പ്രവർത്തകരായ കമൽ, ജയറാം ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്ന് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കം. BJP സംസ്ഥാന വക്താവ് കേണൽ S. Dinny ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-ാണ് 1-ാം അലോട്ട്മെന്റ്. കണ്ണൂരിൽ 7-ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായ പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ P. Vishnuraj നയിച്ച ചേംബർ ടീം വിജയിച്ചു. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സ്റ്റേറ്റ് ടീമും മലപ്പുറവും കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-നെതിരെ 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം നേടിയത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.
1: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
7: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
6: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
7: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
6: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
7: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
6: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
8: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
8: രസം 4 ഇരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
9: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർബിജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിഖ്യാത ഇന്ത്യൻ ഗായിക ആശാ ഭോസ്ലയെ കുറിച്ച് ഓർക്കുന്ന പരിപാടിയുടെ അവസാന അധ്യായം കേൾക്കാം നമുക്കിന്ന്. 90s-ലും 2000s-ലും ആശാ ഭോസ്ലയെ തന്റെ ശബ്ദത്തെ വീണ്ടും കണ്ടെത്തിയെന്ന് പറയാം. പുതിയ കാലത്തിനു വേണ്ട

എ ആർ റഹ്മാൻ, സന്ദീപ് ചൗട്ട പോലുള്ള യുവ സംഗീത സംവിധായകരോടൊപ്പം അവരുടെ പാട്ടുകൾ പാടി ആശാജി ചാർട്ട് ബസ്റ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു. ക്ലാസിക്കൽ ഇന്ത്യൻ ഗാനങ്ങളെ ചടുലമായ പോപ്പ്, ഹിപ് ഹോപ്പ്, ഇലക്ട്രോണിക് ബീറ്റ്സുമായി സമന്വയിപ്പിച്ച വൻ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അക്കാലത്തിന്റെ പ്രത്യേകത.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: 1990s, അഥവാ രംഗീല കാലഘട്ടം എന്ന് വിളിക്കുന്നത് ആശാ ഭോസ്ലേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. രംഗീല എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ്. അതിൽ രണ്ട് ഗാനങ്ങളാണ് ആശാജി പാടിയത്, രംഗീല രേ എന്ന ഗാനവും തൻഹ തൻഹ എന്ന ഗാനവും. അതോടെ ആധുനിക ഇന്ത്യൻ സംഗീതത്തിന്റെ ശബ്ദമായി ആശാജി മാറി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഇന്ത്യൻ സിനിമയിലെ മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് 1997 പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ചിത്രത്തിലെ സരാസാ ജൂം ലൂമേ എന്ന ഗാനം ജിതിൻ ലളിത് അനശ്വരമാക്കിയത് ആശാജിയുടെയും അഭിജിത്തിന്റെയും സ്വരം ചേർത്താണ്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 1994 പുറത്തിറങ്ങിയ സലാമി എന്ന ചിത്രത്തിലെ ചെഹര ക്യാ ദേഖ്തേ ഹോ എന്ന ഗാനം അക്കാലത്ത് യുവാക്കളുടെ ഹൃദയം കവർന്ന ഗാനമായിരുന്നു. 1999 ആക്ഷൻ ഡ്രാമ ചിത്രമായിരുന്ന തക്ഷക്കിലെ മുഝേ രംഗ് ദേ എന്ന ആശാജി ഗാനവും സൂപ്പർ ഹിറ്റായിരുന്നു.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: രാം ഗോപാൽ വർമ്മ നിർമ്മിച്ച് രജത് മുഖർജി സംവിധാനം നിർവഹിച്ച് 2001 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ത്രില്ലറായിരുന്നു പ്യാർ തൂനെ ക്യാ കിയാ എന്ന ചിത്രം. ഒരു ക്ലബ് സ്റ്റൈൽ ഡാൻസ് ഗാനമായിരുന്നു ചിത്രത്തിലെ ഖംബത്ത് ഇഷ്ക്. ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായതോടെ ആശാജി ചാർട്ട് ബസ്റ്ററിൽ തന്റെ തേരോട്ടം തുടർന്നു. പുതിയ നൂറ്റാണ്ടിലും ആശാ ഭോസ്ലേക്ക് പകരം വയ്ക്കാൻ ആരുമില്ലെന്ന് ആ ഗാനം.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ആയിരത്തി തൊള്ളായിരത്തി 1999 പുറത്തിറങ്ങിയ സുഭാഷ് ഘായ് ചിത്രമാണ് താൽ. താലിലെ അതിമനോഹരമായ ഒരു ഗാനം ആശാജിയെ കൊണ്ടാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ നിർവഹിച്ചിട്ടുള്ളത്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: അശുതോഷ് ഗൗരിക്കാർ സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ ആമിർ ഖാൻ ചിത്രമാണ് ലഗാൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് എ ആർ റഹ്മാൻ. ആശാജിയുടെ മധുരതരമായൊരു ഗാനം.

തന്റെ പരമ്പരാഗതമായ ബോളിവുഡ് വേരുകളെ അതിമനോഹരമായിട്ടാണ് ആശ ഭോസ്ലെ പുതിയ കാലത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്. അതോടെ അവർ ഒരു ഗ്ലോബൽ ഐക്കണായി മാറി. ആധുനിക കാലത്തിന്റെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയും ആഗോള സംഗീതവും അവരുടെ ഇതിഹാസ തുല്യമായ ശബ്ദവും ഒന്നു ചേർന്നപ്പോൾ അത് ദശാബ്ദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പാലമായി മാറി. ഗൊറില്ലാസ് പോലുള്ള നിരവധി ന്യൂ ഏജ് ഗ്ലോബൽ സംഗീതജ്ഞരുമായി ചേർന്ന് ആശാ ഭോസ്ലെ പ്രവർത്തിച്ചു. പ്രിയ ശ്രോതാക്കളെ, ആശാ ഭോസ്ലെ എന്ന ഗായിക നമ്മെ വിട്ടകലുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിനൊപ്പം നടന്ന ഒരാളെയാണ്. ഇനി ഇതുപോലൊരാൾ വരാൻ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. തന്റെ ഗാനങ്ങളിലൂടെ അത്രമേൽ നമ്മെ ആനന്ദിപ്പിച്ച ആശാജിക്ക് പ്രണാമം. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് വാട്സപ്പിലൂടെ അയച്ചു തരൂ. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യം കൈതപ്രം രചിച്ച് SP വെങ്കടേഷ് ഈണം നൽകി യേശുദാസ്, മഞ്ജു എന്നിവർ പാടിയത്. ചിത്രം സോപാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി വടകരയിൽ നിന്നും സൈജ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ദീപക് ദേവിയണം നൽകി, യേശുദാസ് ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഉദയനാണ് താരം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
4: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
5: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ,
6: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: എടാ, നീ കൈ എഴുകുന്നില്ലേ?
7: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
7: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
8: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
10: പാലക്കാട് നിന്നും സന്ദീപ് ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഇനി സ്നേഹത്തുമ്പി എന്ന ഗാനം, ഡിസംബർ എന്ന ചിത്രത്തിലേത്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി കേൾക്കാം വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്നും സുധർമ്മ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് സമാപിച്ചു. യുവർ ചോയ്സിനെ 3-2 കേൾക്കാം.
2: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂർ ടൗൺഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ കെ സി വേണുഗോപാൽ എം പി അനുശോചിച്ചു. കോൺഗ്രസുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ സംസ്ഥാനത്ത് 241 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മാധ്യമപ്രവർത്തകൻ ഐ സമീൽ തായ്ലൻഡിൽ അന്തരിച്ചു. മാധ്യമ ദിനപത്രത്തിന്റെ മലപ്പുറം ബ്യൂറോ ചീഫും മലപ്പുറം പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 1 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നടൻ സലീം കുമാറിന്

വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്, വസന്തം തളിർപ്പ്, ഹേമന്തം കുളിർപ്പ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
0: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. ആറുമാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ, വിവാഹമോചിതർ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിലെത്തിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493620222
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് വിഷയത്തിൽ ഈ മാസം 8-നും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ 9-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 8547-00507.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ദിനം ഇന്ത്യ മികച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്രം, വ്യാപാരം ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് വിശദമായ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനു കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ അഭ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ അഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിവരെയാണ് പൊതുദർശനം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. മുഖ്യമന്ത്രി VD സതീശൻ പറവൂർ ടൗൺഹാളിലെത്തി സലീംകുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം സലീംകുമാറുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വികാരവായ്പോടെ അനുസ്മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ ദിനാചരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായം നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 വരെയാണ് 1-ാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 +1 ക്ലാസ് ആരംഭിക്കും. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം.

സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത 66 ഭാഗമായ സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. മഹാകവി

ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം കെ പി നൌഷാദ് അലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സ്മൃതിശേഖരങ്ങളുടെ സമർപ്പണം ഡോക്ടർ കെ മുരളീധരൻ നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർക്കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 wicketന് 503 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 3 wicketന് 368 റൺസ് എന്ന നിലയിലാണ് മത്സരം പുനരാരംഭിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-0 3 goals പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. കണ്ണൂരിൽ 7th സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്നലെ നടന്ന പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. എംഎൽഎമാരായ ടി കെ ഗോവിന്ദൻ, ടി ഒ മോഹനൻ, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട ടീമിനെയാണ് ചേംബർ ടീം പരാജയപ്പെടുത്തിയത്. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ടീമും മലപ്പുറം കണ്ണൂർ ടീമുകളും ഏറ്റുമുട്ടും. ഇന്ത്യൻ വനിത ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കുവേണ്ടി 24 goals നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്ക് ഗവൺമെന്റ് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. എൻഡിഎ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. BJP പ്രവർത്തകർ കൊല്ലം ബീച്ചും പരിസരവും ശുചീകരിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺ തുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ഒപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോർട്ടിക്കൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ജൂൺ 15-നുള്ളിൽ 0495-2351-403 എന്ന നമ്പറിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ബന്ധപ്പെടുക.

0: റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക്ക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീം കുമാർ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സലീം കുമാറിന്റെ വേർപാട് ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തടഞ്ഞതായി ജില്ലാ കലക്ടർ. ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും ട്രക്കിംഗുകളും തടഞ്ഞു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തളിപ്പറമ്പ് കുപ്പത്ത് CH

നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അന്താരാഷ്ട്ര സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര കായിക താരം ഒളിമ്പ്യൻ KT ഇർഫാൻ ബീച്ചിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ദിനം ഇന്ത്യയ്ക്ക് 7 നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 519 റൺസ് എടുത്തിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9400024440. ആദ്യം യൂസഫലി കേച്ചേരി രചിച്ച് രവീന്ദ്രനീണം നൽകി ചിത്രം പാടിയത്, ചിത്രം മഴ.

കൊയിലാണ്ടിയിൽ നിന്നും സന്ധ്യ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം ഇനി. കൈതപ്പുറം രചിച്ച് എസ് എ രാജ്കുമാർ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം വേഷം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. നമ്പർ 9400224440. ഗാനോത്സവത്തിൽ അടുത്ത ഗാനം തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ 13 പിറന്നാൾ ആഘോഷിക്കുന്ന ഭർത്താവിനു വേണ്ടി മൊകേരിയിൽ നിന്ന് മായ.

ഇനി കേൾക്കാം കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, യേശുദാസ് പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും രമ, ടാഗിൻ, ഗംഗശ്രീ എന്നിവർ.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനുസ്യൂതിനു വേണ്ടി അമ്മ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം ഇനി. ഗപ്പി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയത്. വിനായക് ശശികുമാറിന്റെ രചനയ്ക്ക് വിഷ്ണു വിജയ് ഈണം നൽകി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വേഗം ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 9400224440. ഇനി ഷിബു ചക്രവർത്തി രചിച്ച് കണ്ണൂർ രാജനീണം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ചിത്രം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചിറ്റാരിപ്പറമ്പിൽ നിന്ന് ബാബു.

0: ഗാനോത്സവത്തിന് ഇനി വട്ടോളി പരുമയിൽ നിന്നും ബാബു ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം അമ്മ ശാന്തയ്ക്ക് വേണ്ടി മകൻ സുജിത്ത് ആവശ്യപ്പെടുന്നതാണ്. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ ഈണം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9000224440. അടുത്ത ഗാനം എറണാകുളത്ത് നിന്നും ഷെബിൻ ദിവ്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി കല്യാണിയും സംഘവും പാടിയത്, ചിത്രം പട്ടാളം.

കോട്ടക്കലിൽ നിന്നും സന്ദേശമയച്ച ഹാജിറയുടെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ ഈണം.

ഗാനോത്സവത്തിൽ അവസാനമായി റഫീഖ് അഹമ്മദ് രചിച്ച് ഷഹബ സമനീണം നൽകി ഗായത്രി പാടിയത് ചിത്രം സ്പിരിറ്റ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് നിന്നും ചിൻസി ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവം സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയത്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി മലയാളികൾ. അന്തിമോചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ. സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച് അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് വാട്സപ്പിലൂടെ അയച്ചു തരൂ. അയക്കേണ്ട നമ്പർ 9400224440. യുവർ ചോയ്സിലാദ്യം മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട്.

0: റോഡ് കുറ്റ്യാടി.
1: ഇനി കേൾക്കാം എസ് രമേശൻ നായർ രചിച്ച് സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മഴത്തുള്ളി കിലുക്കം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുത്തമ്പലത്ത് നിന്നും അനൂപ്, സിദ്ധാർത്ഥ കൃഷ്ണ, ജിനു എന്നിവർ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഇനി കേൾക്കാം MD രാജേന്ദ്രൻ രചിച്ച് രവി ബോംബെ ഈണം നൽകി സുജാത പാടിയത്. ചിത്രം മനസ്സിലൊരു മഞ്ഞുതുള്ളി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നും ഷിബു.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: ഇനി കേൾക്കാം മോഹൻ സിത്താരയുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയത് ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. ഈ ഗാനത്തിനായി കാത്തി

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ

0: സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: മേപ്പയൂരിൽ നിന്നും രജിത ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാമിനി. ഒ എൻ വി കുറിപ്പ് രചിച്ച് ബോംബെ രവി ഈണം നൽകി ദേവ, ദിനേശ്, ലതികയും സംഘവും പാടിയത് ചിത്രം വൈശാലി.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിലിനി വടക്കേ വാമനൂരിൽ നിന്നും പി വി മുഹമ്മദ് ആവശ്യപ്പെടുന്ന ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് അലക്സ് പോൾ ഈണം നൽകി സുജാത പാടിയത്. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: കൊമേരിയിൽ നിന്നും മീനു ബാബു ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം ഇനി. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ രചനയ്ക്ക് ശ്യാമിന്റെ ഈണം.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി ബിച്ചു തിരുമല എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം ചിത്ര പാടിയത്. ചിത്രം മണിച്ചിത്രത്താഴ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അത്തോളിയിൽ നിന്നും ആബിദ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഇനി പാലയാട് നടയിൽ നിന്നും വസന്ത ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. മാളൂട്ടി എന്ന ചിത്രത്തിൽ വേണുഗോപാലും സുജാതയും പാടിയത്. സംഗീതം ജോൺസൺ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാമിനി മാടമ്പി എന്ന ചിത്രത്തിലേത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വടകരയിൽ നിന്നും ശ്രീനു.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കുമുളിയിൽ നിന്നും വൈഗ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഇനി കെ ജയകുമാർ രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ചലച്ചിത്ര താരം സലീം കുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച് അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. NEET UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് NTA. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A batch 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: Music Next.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്
0: വേണ്ടേ എന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഹിമാലയയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മ്യൂസിക് നിക്സ്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
11: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: മ്യൂസിക് നിക്സ്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
5: മോളെ,
4: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
5: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
6: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
4: എങ്ങോട്ട്?
6: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
4: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: Music Mix.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചലച്ചിത്രതാരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴയും ചായയും പിന്നെ ഒറ്റിയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: June 7, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: ചന്ദൻ കാ എഹ്സാസ്.
1: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റിയൽ എഫ് എമ്മിൽ ഇനി കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി കേൾക്കാം രാംലഖൻ എന്ന ചിത്രത്തിന് വേണ്ടി ലത പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി കേൾക്കാം കിഷോർ കുമാർ പാടിയത്, ചിത്രം ആശ.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട്ട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ചലച്ചിത്രതാരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ളാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ഗാനകേളി.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനകേളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ഭാര്യ. രചന ഷിബു ചക്രവർത്തി. സംഗീതം SP വെങ്കടേഷ്.

ഗാനകേളിയിൽ ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരിയും എസ് പി വെങ്കടേഷും ഒരുക്കി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഭീഷ്മാചാര്യ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഗാനകേളി തുടരുന്നു. ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മക്കൾ മഹാത്മ്യം. പി കെ ഗോപിയുടെ വരികൾക്ക് സാജു പോളിന്റെ സംഗീതം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി കേൾക്കാം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെന്നറ്റ് വിട്രാക് ഈണം പകർന്ന്

0: അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: വാർത്താഹ
2: ആകാശവാണി. സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
7: സ്കൂള് തുറക്കാറായി.
8: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
7: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
8: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
9: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചതായി വിദേശകാര്യമന്ത്രി SJ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി SJ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, MP മാരായ ഹൈബി ഈഡൻ, KC വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
11: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയാം, എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
10: സംസ്ഥാനത്ത്

0: ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശം.

0: പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഇല്ലിക്കാട്ടിൽ നിന്നും

0: കടൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പി ഭാസ്കറിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ഗാനകേളിയിൽ ഇനി കേൾക്കാം യേശുദാസ് പാടിയത്, ചിത്രം ഭീഷ്മാചാര്യ, യൂസഫലി കേച്ചേരിയുടെ രചന, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ഗമനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനകേളി. സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ.

സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ, 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

വസന്തം തളിപ്പ്, ഹേമന്തം കുളിപ്പ്, വസന്തം തളിപ്പ്, ഹേമന്തം കുളിപ്പ്.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത

0: മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസെ ഹം ആഭാ ID കഹതേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നെ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോസിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഔർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഔർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഔർ സുവിധാജനക് ഔർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും UN സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ

0: ഡാമുകളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21-ന് അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലിം കുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എ പി കോമള പാടിയത്, വയലാറിൻ്റെ രചന, ദേവരാജൻ്റെ സംഗീതം.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം കെ സുലോചന പാടിയത്. വയലാറിൻ്റെ വരികൾക്ക് രഘുനാഥിൻ്റെ സംഗീതം.

അശ്വമേധം എന്ന നാടകത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി കേൾക്കാം യേശുദാസ് പാടിയത് നാടകം അൾട്ടാര. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ.

വാരമുള്ള കുരിശുകൾ എന്ന നാടകത്തിലെ ഗാനമാണിനി സി ഒ ആൻഡ്രോ പാടിയത്. ശ്രീമൂലനഗരം വിജയന്റെ വരികൾക്ക് ജോബിന്റെ സംഗീതം.

ഒ എൻ വി കുറിപ്പ് എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന നാടകഗാനമാണ് ഇനി കല്ലറ ഗോപൻ പാടിയത്. നാടകം കടൽപാലം.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
0: സമയം 8:00.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യഗാനം പി മാധുരി പാടിയതാണ്, ചിത്രം ഓമന. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു.

ഇനി പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം നാഗമടത്ത് തമ്പുരാട്ടി. ദേവദാസിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ഇനി കേൾക്കാം യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം കുയിലിനെ തേടി. ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സുവർണമലരുകളിൽ ഇനി യേശുദാസിൻ്റെ സ്വരം, ചിത്രം താലപ്പൊലി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സിന്ധു.

വയലാറിൻ്റെ വരികൾക്ക് എൽ പി ആർ വർമ്മ ഈണം പകർന്ന് പി ജയചന്ദ്രൻ തൊട്ടാവടി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സുവർണ മലരുകൾ.
1: തമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ഉഷാരവി പാടിയ ഗാനമാണിനി. കാവാലം നാരായണ പണിക്കരുടെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: The Real FM 103.6.
1: സുവർണമലരുകളിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ പാടിയത് ചിത്രം യത്തിയും. പി ഭാസ്കരൻ്റെ വരികൾക്ക് ബാബുരാജിൻ്റെ എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമിത. ചിത്രം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. വിചിത്രമല്ലയുടെ രചന, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ബിച്ചിത്രമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ഉറക്കം വരാത്ത രാത്രികൾ.

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു ലേഖനത്തിൽ വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നു, അജന്തയിൽ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളിലൊന്നിൽ ഒരു രാജാവ് ആനപ്പുറത്ത് വരുന്നു. തിക്കിത്തിരക്കി രാജാവിനെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന രംഗമാണ് ആ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. എന്നാൽ കേസരി എടുത്തു പറയുന്ന കാര്യം, ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാൾ തൻ്റെ ചുമലിൽ ഒരു ചക്ക വെച്ചുകൊണ്ട് നിന്നാണ് രാജാവിനെ നോക്കുന്നത് എന്നതാണ്. കേസരി ചോദിക്കുന്നു, ആ ചക്ക എവിടെ നിന്നും വന്നതായിരിക്കും? ചിത്രത്തിൽ നാം കാണുന്ന ആ ഫലം കേരളത്തിൻ്റെതാണ് എന്നാണ് പൊതുവിൽ നമ്മൾ കരുതുന്നത്. എന്നാൽ അജന്തയിലെ ചിത്രങ്ങൾ വരച്ച കാലത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ചക്ക കേരളത്തിൽ നിന്നുള്ളതായിരിക്കുമോ, അതായത് ഇന്ന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്ന പ്രദേശത്ത് നിന്ന് ഉള്ളതായിരിക്കുമോ, അതോ മറ്റ് ഇടങ്ങളിൽ ഇതേ ഫലം ചക്ക ഉണ്ടോ എന്ന ചോദ്യമാണ് കേസരി അജന്ത ചിത്രത്തെ മുൻനിർത്തി ചോദിക്കുന്നത്. ഇതന്നെ വലിയ തോതിൽ കൗതുകപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇന്ന് ആ ലേഖനം നൽകുന്ന സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, മനുഷ്യൻ സഞ്ചരിച്ചതിനൊപ്പം പല പഴങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിത്തുകളും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ഒരു സിദ്ധാന്തം പൊതുവിൽ ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരു ഒരു സന്ദർഭത്തെയായിരിക്കാം കേസരി ബാലകൃഷ്ണപിള്ള അഭിസംബോധന ചെയ്യുന്നത് എന്ന് തോന്നുന്നു.

ഞാൻ 1991 അജന്തയിലും എല്ലോറയിലും ആദ്യമായി പോകുന്നത്. എന്നെ ആ യാത്രയിലേക്ക് നയിച്ചതിൽ തീർച്ചയായും കേസരിയുടെ ഈ ലേഖനത്തിന് പങ്കുണ്ട്. ആദ്യമായി അജന്തയിലും എല്ലോറയിലും പോയ ആ ദിവസം അതെന്നിലുണ്ടാക്കിയ വിസ്മയം വളരെ വലുതായിരുന്നു. അതെന്നെ വസതിൽ എന്നെ കീഴ്പ്പെടുത്തിയ ഒരു സ്ഥലമാണ് അജന്ത എല്ലോറ എന്ന് പറയുന്നത്. അത്തരമൊരു സ്ഥലം അവിടെ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ള, അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച വാചകം, ഇത് ബുദ്ധന്മാരുടെ പൂന്തോപ്പാണ് എന്നതാണ്. കാരണം അത്രയധികം ബുദ്ധ രൂപങ്ങളെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ബുദ്ധൻ അനന്തശയനത്തിൽ എന്ന പോലെ കിടക്കുന്ന ബുദ്ധൻ മുതൽ പല രൂപത്തിലുള്ള ബുദ്ധനെയും പല ജന്മങ്ങളായി അവതരിക്കുകയും പുനരവതരിക്കുകയും ചെയ്തതായി ബുദ്ധമത വിശ്വാസികൾ കരുതുന്ന ബുദ്ധ രൂപങ്ങളെയൊക്കെ നമുക്ക് അജന്തയിൽ കാണാൻ സാധിക്കും. എല്ലോറയിലും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പിന്നീട് ഇന്ത്യൻ യാത്രകളിലും ചില വിദേശ യാത്രകളിലും ബുദ്ധൻ്റെ സാന്നിധ്യം വന്ന സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ കൊളംബോയിൽ മാത്രം നടത്തിയ വളരെ ഹ്രസ്വമായ ഒരു യാത്രയിൽ ഞാൻ ഒരു വലിയ ബുദ്ധവിഹാരത്തിലെയും ബുദ്ധപ്രതിമയുടെയും സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ലഡാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച മറ്റൊരു സ്ഥലം. കാരണം അവിടെ ബുദ്ധവിഹാരങ്ങളോ ബുദ്ധപ്രതിമകളോ ബുദ്ധരൂപങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങൾ ലഡാക്കിൽ വളരെ വളരെ കുറവാണ്. അതിനൊരു കാരണം ഈ ലഡാക്കിലെ ഈ പാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതം ഇന്ത്യയുടെ പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ളത്. നമുക്കത് ഇന്ന് ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വില്യം ഡാർലിംബിൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ റോഡ് എന്ന് പറയുന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് പല നാടുകളിൽ നിന്നും പല മതങ്ങളും വന്നു, എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏത് മതമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ ബുദ്ധമതം എന്നാണ് അതിനുള്ള ഉത്തരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരം യാത്രകളിലൂടെയാണ് ബുദ്ധമതം ചൈനയിലേക്കും വിയറ്റ്നാമിലേക്കും കൊറിയയിലേക്കും ജപ്പാനിലേക്കും അങ്ങനെ ലോകത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് ഡാർലിംബിൾ ആ പുസ്തകത്തിനകത്ത് വിശദമാക്കുന്നുണ്ട്. കേസരിയുടെ ഈ പഴയ ലേഖനം എന്നിൽ ഉണ്ടാക്കിയ ഒരു പ്രചോദനമാണ് ആദ്യമായി അജന്ത കാണാൻ പോയത് എന്ന് ഞാൻ പറയുകയുണ്ടായി. പിന്നീടും 3 തവണ കൂടി ഞാൻ അജന്തയും എല്ലോറയും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെല്ലാം ഈ സന്ദർശനങ്ങളെല്ലാം ബുദ്ധ മതത്തിൻ്റെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ കൊണ്ടുവന്ന സമാധാനത്തിൻ്റെതായ ഒരു ആശയം ലോകത്ത് അദ്ദേഹം സംഭാവന ചെയ്തു. അതാണ് എന്നെ പോലെയുള്ള സഞ്ചാരികളെ ബുദ്ധനിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് നമ്മൾ ശ്രീലങ്കയിലും ബർമ്മയിലും ബുദ്ധമത സന്യാസികൾ തന്നെ ഹിംസയുടെ വക്താക്കളായി മാറിയ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന ചരിത്ര സന്ദർഭത്തിനും സാക്ഷികളായിട്ടുണ്ട്. അത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ എങ്ങനെയാണ് ഹിംസ വരുന്നത് എന്നത് ലോകത്തെ മനസ്സിലാക്കി കൊടുത്ത സന്ദർഭം കൂടിയാണ് അത്. ഇങ്ങനെ ബുദ്ധന് ബോധോദയം ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലമായ ഗയയിൽ പോയി നമ്മൾ ആ സ്ഥലം കാണുമ്പോഴും അതല്ലെങ്കിൽ ലുംബിനി പോലെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബുദ്ധനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും, അതുമല്ലെങ്കിൽ നമ്മളുടെ കോഴിക്കോട്ട് നിന്ന് 5-6 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന കൊടകിലെ ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ ദലൈലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ബുദ്ധ മതവിശ്വാസികളും ബുദ്ധൻ്റെ ഒരു സുവർണ ക്ഷേത്രവും ആ ബുദ്ധിസം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഉള്ള സ്ഥലമാണ് ബൈലക്കുപ്പയ്ക്ക് അടുത്തുള്ള കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ ബുദ്ധവിശ്വാസത്തിൻ്റെ ബുദ്ധരൂപങ്ങളുടെ വ്യാപനം കാണുന്നുണ്ട്. കേരളത്തിലും അത്തരത്തിലുള്ള ചില വാദങ്ങൾ ചില ചരിത്രകാരന്മാർ, ഉദാഹരണത്തിന് കരിമടക്കുട്ടൻ പോലെയുള്ള പ്രതിഷ്ഠകൾ ബുദ്ധ പ്രതിഷ്ഠകളാണ് എന്നും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബുദ്ധമത വിശ്വാസത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടും പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചില ചരിത്രകാരന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബുദ്ധമത വിശ്വാസത്തിൻ്റെയും ഒരു യാത്രാപഥം കേരളത്തിലെ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള ചില തെളിവുകൾ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം ബുദ്ധ വിശ്വാസത്തിൻ്റെതായ കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രധാനമായി നോക്കിയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഉയരമുള്ള, അതായത് തണുപ്പ് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ബുദ്ധവിഹാരങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം, അതായത് മനുഷ്യൻ ഏറ്റവും കഠിനതയും ഏറ്റവും ക്ലേശവും അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലത്ത് ബുദ്ധവിഹാരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ

0: ആലോചിക്കാറുണ്ട്. കാരണം അത് കൂടുതൽ സഹനത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ സഹനം പരീക്ഷിക്കുവാനോ അല്ലെങ്കിൽ സഹനം അനുഭവിക്കുവാനോ വേണ്ടിയായിരിക്കാം. കൂടുതൽ തണുപ്പുള്ള, എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് പല ബുദ്ധവിഹാരങ്ങളും പ്രവർത്തിക്കുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള അവതരിപ്പിച്ച ഒരു സന്ദർഭം, ഒരാൾ ചക്കയുമായി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ആരംഭിച്ച എൻ്റെ ഈ ബുദ്ധമതവിശ്വാസ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ യാത്രകളിൽ, ബുദ്ധമതവിശ്വാസത്തിൻ്റെ സാന്നിധ്യം പറയാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒരു ബുദ്ധപ്രതിമ കണ്ടതിൻ്റെ സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയെക്കുറിച്ച് പറയാം. ലക്ഷദ്വീപിലെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി ദ്വീപിൽ ഒരു മ്യൂസിയം ഉണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് കേരളവുമായി ബന്ധമുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതല്ലാതെ ദ്വീപിൻ്റെ മൗലികതയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ആ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ആ മ്യൂസിയത്തിൽ ഒരു ബുദ്ധ ശില്പം, ബുദ്ധ രൂപം, കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ബുദ്ധ രൂപം 3 കഷ്ണങ്ങളായി കിടക്കുന്നത് കാണാം. അതായത് തല 1 കഷ്ണം, ഉടൽ വേറൊരു 1 കഷ്ണം, കാലിൻ്റെ ആ ഭാഗങ്ങൾ വേറെ 1 കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അവിടെ ആ മ്യൂസിയത്തിൽ ഈ 3 കഷ്ണങ്ങളും യോജിപ്പിച്ചിട്ടുണ്ട്. അത് ബുദ്ധരൂപമാണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ധാരാളം ബുദ്ധരൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ലക്ഷദ്വീപിൽ ബുദ്ധ രൂപം എത്തിയത് എന്നതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിരുന്നു. 1960കളിൽ ആന്ത്രോത്തിൽ നടത്തിയ ഉത്ഖനനത്തിൽ കിട്ടിയ ബുദ്ധരൂപമാണ് ഇത് എന്നാണ് അവിടെ പറയുന്നത്. ബുദ്ധിസത്തിന് എത്തിപ്പെടാൻ സാധ്യത കുറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ബുദ്ധ പ്രതിമ എത്തിയത് എന്നത് അല്പം നിഗൂഢത കൂടി അതിനകത്തുള്ളതായി എനിക്ക് തോന്നി. ലോകത്തിൻ്റെ തന്നെ പലയിടങ്ങളിലും ബുദ്ധനുമായി ബന്ധപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിൽ പോയതിനേക്കാളെല്ലാം ഒരുപക്ഷെ എന്നെ ഇന്നും കൗതുകപ്പെടുത്തുന്നതും ഇന്നും അത്ഭുതപ്പെടുത്തുന്നതും ലക്ഷദ്വീപിലെ അഗത്തി മ്യൂസിയത്തിൽ ഞാൻ കണ്ട ആ ബുദ്ധ പ്രതിമയാണ്.
1: യാത്രകളിലെ ബുദ്ധന്റെ സാന്നിധ്യം, യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ 9:30 കേൾക്കാം ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്നലെ അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

0: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
1: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
2: ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. ചേഞ്ച് വേണത്ര ചേഞ്ച് കൊടുക്കാം.
0: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരന് വിട.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീം കുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി ഉണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീം കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം.

0: ദർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിന് ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് ബി എ. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീം കുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
1: സലീം കുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യ തമിഴ്ക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ അദ്ദേഹം. കൊമേഡിയൻ ആണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയും ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീം കുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീം കുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
2: സിനിമാ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ട് വരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം പൊടി പാറി. പാർട്ടി ആണെങ്കിൽ അതിഗംഭീരം.
3: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
2: ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു ആയിക്കോട്ടെ. എങ്കിലും താമസിക്കണ്ട, അടിച്ചു പൊയ്യണോ ഒരു ദമ്പതികാലം എങ്കിൽ എടുത്തടിയടാ.
0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
4: എനിക്ക് സലീമിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്തിരുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 കറക്റ്റ് ഓർമ്മ വിട്ടിട്ടുള്ള അന്ന് എന്റെ ഫാദർ ആയിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതില് ഫസ്റ്റ് കിട്ടി മിമിക്രി, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നത് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത് ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീം ആയിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് അന്ന് സലീം നമ്മ കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ള, എന്നിട്ട് പോലും സലീം പറഞ്ഞ ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി, കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിനും വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞ എന്താ, സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട്

0: ദിവസങ്ങള് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളൂ. അത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരണ ഈ ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു, സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺ ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 അവർ പ്രോഗ്രാം ചെയ്യണം. അന്നാ ഏഷ്യൻ്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 അവർ പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്ത രവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അങ്ങനെ ആ ഒരു ട്രാവലോഗ് ആയിരുന്നു. അപ്പോ ചിന്ത രവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റ് ആയിരുന്നു, പെട്ടെന്ന് നമ്മൾ കണ്ട ചിന്ത രവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ 1 അവർ പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്തൊരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം ഈ ഡയലോഗിൽ ഇത് ഇടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ 200 പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. വന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതെന്ന് ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇന്ത്യയിലെ റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പോ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം. എന്നാലും ഇത്രത്തോളം ഉണ്ട് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ളത് കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മൈ സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000 തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കാ, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹായ്, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടേ നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാൻ അവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ. ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല.
4: ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
5: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം

0: ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനെത്തും. അദ്ദേഹത്തിന്റെ പല പടങ്ങളും എനിക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീം കുമാറിന്റേതായ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായ

0: ഉള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച 2 നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിന് പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെൻ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
2: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിനു മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്ന ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം തൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
3: എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാരുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്റെ പേര് മലയാളം.
1: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
4: ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
1: ചിരിയോടെ വിട. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഇളയനില സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ടിന്റെ ഭാഗമായി രാസലഹരിയുടെ എറണാകുളത്ത് രാസലഹരിയുമായി എറണാകുളത്ത് മൂന്ന് പേർ പിടിയിൽ. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ എട്ട് വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

രഞ്ജിനി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്

വാട്സപ്പ് നമ്പർ പറയാം, 9400224440. രഞ്ജിനിയിൽ നിന്ന് ആദ്യ ഗാനം സുജാത പാടിയത്. ചിത്രം ആദാമിൻ്റെ മകൻ അബു. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് നന്മണ്ടയിൽ നിന്ന് സതി അനിൽ.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുന്ദമംഗലം മുറിയനാലിൽ നിന്ന് സുധീർ.

രഞ്ജിനി. കക്കോടിയിൽ നിന്ന് ഷിജുലയുടെ ഇഷ്ടഗാനമിതാ. ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിൻ്റെ സംഗീതം.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി കേൾക്കാം. ശങ്കർ മഹാദേവൻ, രമേശ് നാരായൺ എന്നിവർ പാടിയത്. ചിത്രം ആദാമിൻ്റെ മകൻ അബു. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, രമേശ് നാരായൺ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷൈജു മാസ്റ്റർ ഒളവണ്ണ.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി വയനാട് അമ്പലവയലിൽ നിന്ന് ശ്രീകുമാറിൻ്റെ ഇഷ്ടഗാനമാണ് ആഭിജാത്യം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചത് യേശുദാസ്. പി ഭാസ്കരൻ്റെ രചന, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

രഞ്ജിനിയിൽ ഇനി ഹനീഫ് തിരുവള്ളൂർ ആവശ്യപ്പെട്ട ഗാനമാണ്. യേശുദാസും ചിത്രയും ആലപിച്ചത് ചിത്രം ആയുഷ്കാലം. കൈതപ്രത്തിൻ്റെ രചന, ഔസേപ്പച്ചൻ്റെ സംഗീതം.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി അക്ഷരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാമീണം പകർന്ന ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു. പാലക്കാട് പെരുവമ്പിൽ നിന്ന് ഗിരിജ.

0: കടത്തു തോണിക്കാര
1: തോണിക്കാര.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം ചിത്ര പാടിയത് ചിത്രം നഖക്ഷതങ്ങൾ. ഒ എൻ വി കുറിപ്പ് എഴുതി, രവി ബോംബെ ഈണമിട്ട ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് പിണ്ടിമനയിൽ നിന്ന് കുമാരി പ്രഭാകരൻ.

भी फानी है, हंस के बिता ले दो घड़ी की जवानी।